0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 3 ശനിയാഴ്ച, കൊലവർഷം 1202, കന്നിമാസം 17 തിരുവാതിര നക്ഷത്രം. മഹാത്മാഗാന്ധിയുടെ ഒരു വാചകം പറഞ്ഞുതരട്ടെ. ലോകം മാറുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാറ്റം ആദ്യം നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ചുറ്റുമുള്ള സമൂഹത്തിലോ ലോകത്തിലോ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്വന്തം ചിന്തകളിലും പ്രവൃത്തികളിലും ആ മാറ്റം കൊണ്ടുവരണമെന്നാണ് ഗാന്ധിജി ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ പകരം നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി മാതൃകയാവുകയാണ് വേണ്ടത്. വ്യക്തിഗതമായ ഈ മാറ്റങ്ങളാണ് പിന്നീട് വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 3-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് കിഴക്കൻ ജർമ്മനി എന്നും ജനാധിപത്യ പടിഞ്ഞാറൻ ജർമ്മനി എന്നും പിളർന്നുപോയ ജർമ്മനി 45 വർഷങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി വീണ്ടും ഒന്നായത് 1990 ഒക്ടോബർ 3-നാണ്. 1989-ൽ ബെർലിൻ മതിൽ തകർന്നതിനെ തുടർന്ന് നടന്ന നയതന്ത്ര ചർച്ചകളുടെ വിജയമായിരുന്നു ഈ ലയനം. ചരിത്രപരമായ ഈ ദിനം ജർമ്മൻ ഐക്യദിനം എന്ന പേരിൽ ജർമ്മനിയുടെ ദേശീയ ദിനമായി വിപുലമായി ആഘോഷിക്കുന്നു. മധ്യപൂർവേഷ്യൻ രാജ്യമായ ഇറാഖ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1932 ഒക്ടോബർ 3-നാണ്. സ്വാതന്ത്ര്യം നേടിയ തൊട്ടടുത്ത ദിവസം തന്നെ ഇറാഖ് ലീഗ് ഓഫ് നേഷൻസിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. ഒരു അറബ് രാഷ്ട്രം പാശ്ചാത്യ അധിനിവേശത്തിൽ നിന്നും പൂർണ്ണ സ്വതന്ത്ര പരമാധികാര രാജ്യമായി മാറുന്ന ആദ്യകാല സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇന്ത്യയുടെ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും വിഖ്യാത നയതന്ത്രജ്ഞനുമായിരുന്ന വി കെ കൃഷ്ണമേനോൻ അന്തരിച്ചത് 1974 ഒക്ടോബർ 3-നാണ്. കോഴിക്കോട് പന്നിയങ്കരയിൽ ജനിച്ച അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി നടത്തിയ 8 മണിക്കൂറോളം നീണ്ട ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചേരിചേരാ പ്രസ്ഥാനത്തിന് അടിത്തറയിടുന്നതിൽ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ശേഷം ലോകത്തിലെ 3-ാമത്തെ അറ്റോമിക് ശക്തിയായി ബ്രിട്ടൻ മാറിയത് 1952 ഒക്ടോബർ 3-നാണ്. ഓസ്ട്രേലിയൻ തീരത്തുള്ള മോണ്ടെബെല്ലോ ദ്വീപുകൾക്ക് സമീപം വെച്ച് ഓപ്പറേഷൻ ഹരിക്കെയിൻ എന്ന രഹസ്യ കോഡ് നാമത്തിലാണ് ബ്രിട്ടൻ തങ്ങളുടെ ആദ്യത്തെ പ്ലൂട്ടോണിയം ബോംബ് വിജയകരമായി പൊട്ടിച്ച് പരീക്ഷണം പൂർത്തിയാക്കിയത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് നാസി ജർമ്മനി വികസിപ്പിച്ചെടുത്ത V2 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത് 1942 ഒക്ടോബർ 3-നാണ്. വെർണർ വോൺ ബ്രൌണിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ റോക്കറ്റ് ബഹിരാകാശത്തിന്റെ അതിർത്തിയായ കാർമൻ ലയൻ തൊടുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും ആധുനിക സംഗീതത്തിന്റെ ഭംഗിയും സമന്വയിപ്പിച്ച് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് പുതിയ ഭാവങ്ങൾ സമ്മാനിച്ച വിസ്മയ സംഗീതജ്ഞൻ. തനതായ ആലാപന ശൈലി കൊണ്ടും ബാസ്മരിക ഈണങ്ങൾ കൊണ്ടും സംഗീത പ്രേമികളുടെ മനം കവർന്ന പ്രിയ കലാകാരൻ. ഇന്ന് ഒക്ടോബർ 3 പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശരത്തിന്റെ ജന്മദിനം. 1969 ഒക്ടോബർ 3 കൊല്ലത്താണ് സുജിത് വാസുദേവൻ എന്ന ശരത് ജനിച്ചത്. 1990 ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ശരത് ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യ ചിത്രത്തിലെ ഗാനങ്ങൾ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് പുറത്തിറങ്ങിയ പവിത്രം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ മലയാള സിനിമാ സംഗീത ചരിത്രത്തിൽ തന്നെ നിത്യഹരിത ക്ലാസിക്കുകളായി മാറി. ശ്രീരാഗമോ, താളമയഞ്ഞു, വാലിന്മേൽ പൂവും, അങ്ങനെ അദ്ദേഹം ഈണം പകർന്ന ഗാനങ്ങൾ ഇന്നും മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നു. തുടർന്ന് നിരവധി സിനിമകളിലൂടെ ഒട്ടനവധി ഗാനങ്ങൾ മലയാളികൾക്ക് ശരത് സമ്മാനിച്ചു. കർണാടക സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള അദ്ദേഹം മികച്ചൊരു ഗായകൻ കൂടിയാണ്. റിയാലിറ്റി ഷോകളിലെ വിധികർത്താവ് എന്ന നിലയിലും തന്റെ കൃത്യമായ സംഗീത നിരീക്ഷണങ്ങൾ കൊണ്ട് അദ്ദേഹം ജനപ്രീതി നേടി. തന്റെ ഈണങ്ങൾ കൊണ്ട് മലയാളിക്ക് അപൂർവമായ സംഗീതാനുഭവങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട ശരത്തിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സൗഹൃദത്തിന് പ്രായമോ ദൂരമോ അതിരുകളോ ഇല്ല. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ ആരുമായും സൗഹൃദമുണ്ടാക്കാം. അവരിൽ നിന്നൊക്കെ മികച്ച അനുഭവങ്ങളും പാഠങ്ങളും പഠിക്കാം, മനസ്സിലാക്കാം. കഷ്ടതകളിൽ നിന്നും ഒന്നുമില്ലായ്മകളിൽ നിന്നും ഒരുതി ജയിച്ച് ഉയർന്നു വന്നവർ അക്കൂട്ടത്തിലുണ്ടാവാം. അവർ പകർന്നു നൽകുന്ന പാഠമാണ് യു ക്യാൻ ഡു ഇറ്റ് ഓർ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്, നിനക്കും അത് സാധിക്കും എന്നത്. വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ചതുകൊണ്ട് മാത്രം ആരും സന്തുഷ്ടരോ വിജയികളോ ആകുന്നില്ല. ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത് അയാൾ നേടുന്ന അറിവ് അഥവാ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണ്. ജ്ഞാനത്തിന് പ്രായമില്ല. പ്രായം ഏറുന്നതുകൊണ്ട് മാത്രം ആരും ജ്ഞാനിയാകുന്നുമില്ല. അതുപോലെ ചെറുപ്പമാണെന്ന കാരണത്താൽ ഒരാളുടെ അറിവിനെ നിസ്സാരമായി കണ്ട് തള്ളിക്കളയാനുമാവില്ല. സത്യത്തെ നേരിട്ട് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അവനവന്റെ മൗനത്തിന്റെ വിലയറിയുന്നവൻ ജ്ഞാനിയാണ്. നിങ്ങളെ അപമാനിക്കുന്നവരുടെ മുൻപിൽ മൗനം അവലംബിക്കുക, എന്നാൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നവരുടെ മുൻപിൽ മൗനം വെടിയുക. നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഏറ്റവും വലിയ അപ്ഗ്രേഡ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനും ഏതിനും എവിടെയും കയറി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എവിടെയും കയറി പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന തിരിച്ചറിവാണ്. Not everything loud is strong and not everything silent is weak. Eppozhum namukku nammude kazhivukalil oru vishwasam undaganam. Chilappol ettavum valiya prajodhanam labhikkunnathu nam nammude prathibimbam oro divasavum kannadiyil kaanumbol aagunam. Sondam mukham nokki thirichariyan kazhiyanam ennum oru pudhiya prajodhanathinu worth adinundu ennullathu. Oru pudhiya prajodhanathinulla worth than thanneyanenna vastutha orale വളരെയധികം ക്രിയാത്മക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കും. അപ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ക്യാൻ ഓൾവേസ് ഡു മോർ ദാൻ വാട്ട് യു തിങ്ക് യു ക്യാൻ. പൂട്ടുകൾ ഒരിക്കലും താക്കോലുകളില്ലാതെ നിർമ്മിക്കപ്പെടാറില്ല. അതുപോലെ ഭഗവാൻ നമ്മളെ വിഷമഘട്ടങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഉത്തരവും എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. ആ ഉത്തരം തേടി കണ്ടുപിടിച്ച് ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്ത്, ക്ഷമ നമ്മിൽ ഉണ്ടാവണം എന്ന് മാത്രം. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: Info@7.
4: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. പാലക്കാട് വ്യവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ October 5, 6, 12, 13, 19, 26, 27 പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-25-56-08-7. നമ്പർ ഒരിക്കൽ കൂടി 04-91-25-56-08-7. പെരുമാടി ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും 1-2 വർഷത്തെ പരിചയ സമ്പത്തും അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം October 5 രാവിലെ 11 ITIയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-92-32-34-23-5. നമ്പർ ഒരിക്കൽ കൂടി 04-92-32-34-23-5. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ നിയമനം നടത്തുന്നു. കരാർ അടിസ്ഥാനത്തിലും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 70 വയസ്സിൽ താഴെയുള്ള ജീവനക്കാരെ പുനർനിയമന വ്യവസ്ഥയിലുമാണ് നിയമിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലാണ് ഒഴിവുകൾ. ജൂനിയർ റെസിഡന്റ്, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പോടും TCMC, KSMC രജിസ്ട്രേഷനോടും കൂടിയുള്ള MBBS ആണ് കുറഞ്ഞ യോഗ്യത. October 7, 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വാക്ക് ഇൻ ഇന്റർവ്യൂവിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-29-51-01-0. നമ്പർ ഒരിക്കൽ കൂടി 04-91-29-51-01-0. മലമുഴ ഗവൺമെന്റ് ITIയിൽ അർത്ഥമെറ്റിക് കം ഡ്രോയിംഗ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ 3 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ ഓപ്പൺ വിഭാഗക്കാരെയും പരിഗണിക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി October 5, 11 ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-28-15-16-1. നമ്പർ ഒരിക്കൽ കൂടി 04-91-28-15-16-1. മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ മിഷനിസ്റ്റ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. മിഷനിസ്റ്റ് ട്രേഡിൽ NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NAC 1 വർഷത്തെ പരിചയവും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാഖയിൽ 3 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഓപ്പൺ വിഭാഗത്തിലുള്ള യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി October 5, 10 ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-28-15-16-1. നമ്പർ ഒരിക്കൽ കൂടി 04-91-28-15-16-1. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ കേടെക് പരീക്ഷ ജയിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞിട്ടും വാങ്ങാത്തവർക്ക് October 17 സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. 2014 മുതൽ 2024 നവംബർ വരെയുള്ള കാലയളവിൽ വിജയിച്ചവർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-25-22-81. നമ്പർ ഒരിക്കൽ കൂടി 0491 25 22 80 1. ചാത്തന്നൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് 10 ദിവസത്തെ പരിശീലന പരിപാടിയിൽ ക്ലാസുകൾ നടക്കുക. 18-49 ഇടയിൽ പ്രായമുള്ള, കേരളത്തിൽ ആധാർ കാർഡുള്ള ഏതൊരാൾക്കും ഈ സൌജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ ഫോട്ടോ കോപ്പികളും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സഹിതം ചാത്തന്നൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 95 99 97 21. നമ്പർ ഒരിക്കൽ കൂടി 94 95 99 97 21. ഇതോടുകൂടി ഇൻഫോസെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വില കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: അങ്ങനെ ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു ചെറിയ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ലൈഫിൽ വിട്ട് കളയണം എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ചിലപ്പോൾ അതൊരു ജോബായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴയ ഒരു ഹാബിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ശീലമായിരിക്കാം. നിങ്ങൾക്ക് വിട്ട് കളയണം എന്ന ആഗ്രഹമുണ്ട്, ഇടയ്ക്ക് തോന്നാറുണ്ട്, പക്ഷേ വിട്ട് കളയാനേ പറ്റുന്നില്ല. ഇത്രയും കാലം ഞാൻ ഇതിൽ നിന്നതല്ലേ, ഇത്രയും എഫേർട്ട് കൊടുത്തതല്ലേ, കുറച്ച് കാലം കൂടെ നോക്കാം, അങ്ങനെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഈ കംഫർട്ട് സോണിന്റെ പെർമനന്റ് ടെനന്റ് ആയിട്ട് മാറും. പക്ഷേ നേച്ചറിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് അറിയില്ലേ? ഒക്ടോപ്പസിനെ അറിയില്ലേ നിങ്ങൾക്ക്? ഈ നീരാളി എന്ന് പറയുന്ന സംഗതി തന്നെ. ഈ ലിറ്റിൽ ഫെല്ലോയിൽ നിന്ന് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ലെസൺ പഠിക്കാനുണ്ട്. അതെന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അഭിരാമി ഉണ്ട് കൂടെ, എഴുത്തോലെയാണ് കേൾക്കുന്നത്. ഓൺലി ഓൺ അഹല്യ FM 90.4.

ഈ പറഞ്ഞ നീരാളികളില്ലേ, ഈ ഒക്ടോപ്പസുകള് റോക്സിന്റെ ഇടയിലോ ചെറിയ കേവ്സിലോ ഒക്കെ ഒളിച്ചിരുന്നാണ് സുരക്ഷിതമായിട്ട് കഴിയുന്നത്. പക്ഷേ ഒരു ഷെൽട്ടർ അൺസേഫ് ആണെന്ന് തോന്നിയാൽ അവരവിടെ കെട്ടിപ്പിടിച്ച് കിടക്കില്ല, അവര് മൂവ് ചെയ്യും. ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നീരാളി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കേവിൽ ഞാൻ ഇത്രയും കാലം താമസിച്ചതല്ലേ, ഇവിടെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഇതാണ് എന്റെ കംഫർട്ട് സോൺ എന്നൊന്നും പറഞ്ഞ് ഈ നീരാളി ഇമോഷണൽ ഡ്രാമ ഒന്നും നടത്തൂല. അൺസേഫ് ആണോ, ഓക്കെ ഫൈൻ, അനദർ പ്ലേസ്, ഞാൻ പോവാ ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അത് അടുത്ത സ്ഥലം തെരഞ്ഞു പോകും. നമ്മൾ ഹ്യൂമൻ ബീങ് ആണെങ്കിലോ നമ്മൾ മനുഷ്യരാണെങ്കിലോ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വിട്ടുപോകാൻ പോലും നമ്മൾ തയ്യാറല്ല. ആക്ച്വലി നോക്കാം, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സീസൺ 2, സീസൺ 3, സീസൺ 4 വരെ നമ്മൾ അങ്ങനെ പോവും. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് തോട്ട് ഉണ്ട്. സ്റ്റേയിങ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെങ്ത് അല്ല. സംടൈംസ് എങ്ങോട്ടാണ് മാറേണ്ടത് എന്നറിയാവുന്നതും അല്ലെങ്കിൽ When is the time to move? എന്ന് പറയുന്ന സംഗതി അറിയാവുന്നത് വളരെ വലിയൊരു സ്ട്രെങ്ത് ആണെന്നാണ് ഈ നീരാളി നമ്മളോട് പറയുന്ന കാര്യം. നീരാളിക്ക് ഒരു സ്ഥലം അൺസേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അറ്റ് ദി മൊമെന്റ് അടുത്ത സ്ഥലത്തേക്ക് പോവാ, അടുത്ത സ്ഥലത്ത് പോവാ, അവിടെയും അൺസേഫ് ആണെന്ന് തോന്നിയാൽ അടുത്ത സ്ഥലത്തേക്ക് പോവാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് ഈ ഒക്ടോപ്പസിൻ്റെത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒക്ടോപ്പസിൽ നിന്ന് പഠിക്കാനുണ്ട്. എഴുത്തോലയിൽ ഞാനിന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4 വിത്ത് മീ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ഒക്ടോപ്പസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോണം എന്നല്ല ഞാൻ പറയണേ. ലൈഫില് ചില കാര്യങ്ങൾക്ക് പേഷ്യൻസ് വേണം. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കോൺവെർസേഷൻ വേണം, ഒരു ഡ്രീം ആണെങ്കിൽ കൺസിസ്റ്റൻസി വേണം, ഒരു ജോബ് ആണെങ്കിൽ എഫേർട്ട് വേണം. പക്ഷേ ഈ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ സ്വയം നമ്മളെ നശിപ്പിക്കുന്നതിനും ഇടയിൽ ഒരു വളരെ വെരി തിൻ ലൈനാണുള്ളത്. നമ്മൾ പലപ്പോഴും ആ ലൈൻ ക്രോസ് ചെയ്താലും തിരിച്ചറിയില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല, ഇതൊക്കെ സഹിക്കാം, ഓ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സിറ്റുവേഷൻ രക്ഷിക്കുകയാണോ അതോ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് ചിന്തിക്കേണ്ട ചോദ്യമാണത്. ഇനി മറ്റൊരു ചെറിയ മൈൻഡ് ട്രിക്ക് എന്താന്ന് വെച്ചാലേ, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്നത് ഞാൻ ഇതുവരെ എത്ര കൊടുത്തു എന്നുള്ളതല്ലേ. 3 വർഷമായി ഞാൻ ഈ ജോലിയിൽ, അല്ലെങ്കിൽ 10 വർഷമായി ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിൽ, ഈ റിലേഷൻഷിപ്പിൽ, ഒരുപാട് ടൈമായിട്ട് ഞാൻ ഈ ഒരു ഡ്രീമിൻ്റെ പുറകെയാണ്, അതുകൊണ്ട് എങ്ങനെയാണ് ഇത് വിട്ട് കളയുക എന്ന ചോദ്യം മാറ്റിയിട്ട് ഇവിടെ തന്നെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ, ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും എത്തുമോ, ഞാൻ എവിടെ എത്തും, എൻ്റെ ഫ്യൂച്ചർ എന്താകും, ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ എന്താകും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. പാസ്റ്റിൽ നമ്മൾ കൊടുത്ത ടൈം തിരിച്ച് കിട്ടില്ല, പക്ഷേ ഫ്യൂച്ചറിൽ കൊടുക്കാൻ പോകുന്ന ടൈം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് വേണം. സൊ സം ടൈംസ് മൂവിങ് ഓൺ ഇസ് നോട്ട് അബൌട്ട് ഡിസ്റെസ്പെക്റ്റിംഗ് യുവർ പാസ്റ്റ്, ഇറ്റ് ഇസ് അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് യുവർ ഫ്യൂച്ചർ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളെ എങ്ങനെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന, നിങ്ങളിങ്ങനെ എന്താ പറയാ, വല്ലാണ്ട് ഇങ്ങനെ എഫേർട്ട് എടുക്കുന്ന, പക്ഷെ ഒരു കാര്യമില്ലാതെ വെറുതെ ഇങ്ങനെ ആയി പോകുന്ന ചില കാര്യങ്ങളുണ്ടോ? നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? ചിലപ്പോൾ ഒരു പഴയ പേടിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു പഴയ വേർഷൻ ആവാം, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാവാം. മേ ബി അതൊക്കെ വിട്ട് അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് വോക്ക് അവേ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നിന്ന് വോക്ക് അവേ ചെയ്യുന്നത് തോൽക്കാൻ വേണ്ടിയല്ല, ഇതിന്ന് വിട്ടുപോയാൽ ഞാൻ തോറ്റുപോയ പോലെയാവും എന്ന് ചിന്തിക്കേണ്ട. നമുക്ക് ചേരുന്ന മറ്റൊരു വഴിയിലേക്ക് വോക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പഴയ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുകളയേണ്ടി വരും. സോ ടുഡേസ് ലിറ്റിൽ റിമൈൻഡർ കംസ് ഫ്രം അവർ എയ്റ്റ് ആംഡ് ഫ്രണ്ട്. ഈ എട്ട് കാലുകളുള്ള, എട്ട് കൈയാണോ കാലാണോ, അത് കൈകളുള്ള നീരാളി. ഈ നീരാളി പറയുന്ന കാര്യം, ഒക്ടോപ്പസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്ഥലം സുരക്ഷിതമല്ലെങ്കിൽ അവിടെ ഫോർ എവർ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ചേഞ്ച് ചെയ്യാൻ പേടിക്കേണ്ട. മാറ്റങ്ങളെ ചില ആളുകൾക്ക് പേടിയാണ്, അങ്ങനെ ചേഞ്ചിന് പേടിക്കേണ്ട ആവശ്യമില്ല. സം ടൈംസ് ദ ബ്രേവസ്റ്റ് തിങ് യു കെൻ ഡു ഇസ് സിംപ്ലി മൂവ്. സോ ആ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. ഇന്ന് നിങ്ങളുടെ മോർണിംഗ് ആരംഭിക്കുന്ന സമയത്ത് പുതിയൊരു തോട്ടോടെ, പുതിയൊരു ഡയറക്ഷനോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും സമയം കൂടെ എഴുത്തോലയിൽ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ടാലി ലിസണേഴ്സ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തതേ. നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കറിയാം എല്ലാവരും ഒരു ശനിയാഴ്ച എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെയോ നമുക്ക് കുറച്ച് എനർജി വരുമല്ലേ, കാരണം വീക്കെൻഡ് ആണ്. ഇനിയിപ്പോൾ നാളെ എന്തായാലും അവധിയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. പിന്നെ ഇന്നലെ ഇപ്പോൾ ഓൾറെഡി അവധി ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചും കൂടെ നമുക്ക് എനർജി ഉണ്ടാവും. ചിലപ്പോൾ ഇന്നലെയും ഞാനൊന്ന് കുറച്ച് നേരം ഉറങ്ങട്ടെ എന്നാൽ ഇന്നും കൂടെ കുറച്ച് നേരം ഉറങ്ങാം എന്ന് പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു ശനിയാഴ്ച വന്നിരിക്കുകയാണ്. ഒരു ഒക്ടോബർ 3 വന്നിരിക്കുകയാണ്. അങ്ങനെ കന്നി മാസത്തിലെ 17 ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടും കഥകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലേ ഈ ഒക്ടോബർ മാസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒക്ടോബർ മാസം എന്നുള്ളത് ഞാൻ എംഫസൈസ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു എന്താ പറയുക ഒരു 3 ഇനിയിപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ 3 കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷം കഴിഞ്ഞ, അതായത് ഒഫീഷ്യലി നമ്മൾ 2026 ബബൈ പറയാൻ ഇനി ആകെ 3 ബാക്കിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും പെട്ടെന്നാണ് ഈ വർഷം കടന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നടന്നുല്ലേ. എന്തായാലും പക്ഷെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ അതായത് വെള്ളിയാഴ്ച ഇന്നലെ നടന്ന ഐറ്റംസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 6 പിന്നെ 2 പിന്നെ 2 വിച്ച് മീൻസ് 10 നമ്മുടെ പിള്ളേർ വാങ്ങിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഡേ തന്നെയായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. അപ്പം 44 ശേഷമൊക്കെയാണ് വനിതാ ഹോക്കിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സുവർണ നേട്ടമൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വിറ്റ് ഇസ് വെരി വെരി വെരി ഇൻട്രസ്റ്റിംഗ് തിങ് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുമല്ലേ ഇങ്ങനെ ഇത്രയധികം മെഡലൊക്കെ വാരിക്കൂട്ടി വരും. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്പോർട്സിന് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ നാട്ടിലല്ല നമ്മുടെ വീട്ടിലെ കാര്യം നോക്കിയാലും മതി. സ്പോർട്സിന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റത്തിലേക്ക് കുട്ടികൾ ഇറങ്ങാമെന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമ്മുടെ പാരൻസിന് ഒരു മടിയുണ്ട്. പക്ഷേ ആ മടി പഠിത്തത്തിലും കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കണം, പിന്നെ സ്പോർട്സും കൂടെ, അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക രണ്ടിന്റെ ഒരു മിഡിൽ പാത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ മാസം അല്ല ഒക്ടോബർ ടു കുറച്ച് മാസങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. പാട്ടുകൾക്ക് ശേഷം നിങ്ങളുടെ കൂടെ ഞാൻ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരുപാട് പേരുടെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും വിളിച്ച് പറയാം. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ കഥകളും വിശേഷങ്ങളും സ്പെഷ്യൽ ഡേ ബർത്ത്ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ റെഡിയാണോ നിങ്ങൾ എന്നാണ് ശരിക്കും ഇന്നത്തെ എന്റെ ചോദ്യം. ഒരു ഒരു 6 നിങ്ങൾ മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ട് പ്ലേ ചെയ്യാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ നല്ലൊരു പാട്ട് ഫ്രം ദ മൂവി സർവമായാണ് നമ്മൾ കേൾക്കാൻ പോകുന്നതാണ്. അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ RJ ഹീര ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പാട്ട് വരാണ്. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: വളരെ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. രജനി മുരുകൻ എന്ന സിനിമയിൽ നിന്ന് ഓം മേല ഒരു കണ്ണ് എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേട്ടത്. ഒരു മലയാളിയായ ജിതിൻ രാജും അതുപോലെ തന്നെ മഹാലക്ഷ്മി അയ്യറും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടായിരുന്നത്. സമയം തീയ അങ്ങനെ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷന് റെഡിയാണോ, അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നാണ് പലരും ചിന്തിക്കുന്നുണ്ടാവുക. അതിപ്പോ എന്താ ഇപ്പൊ പെട്ടെന്ന് സംഭവിക്കണം എന്നൊന്നും വിചാരിക്കേണ്ട. വിന്റർ ആർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ. അതായത് വിന്റർ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു സോഷ്യൽ മീഡിയ ട്രെൻഡാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ പൊതുവേ ആൾക്കാർ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഒരു കുറച്ച് മാസം, ഇപ്പൊ അറൌണ്ട് ഒരു 6 മന്ത്സ് നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയോടുകൂടി ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു 6 മാസം കൊണ്ട് നമുക്ക് വേണ്ട ഒരു ട്രാൻസ്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മളെല്ലാരും നമ്മൾ വിചാരിച്ച പോലെ ഒരു ജീവിതം ജീവിക്കുന്ന ആൾക്കാരാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് നമ്മൾ എടുക്കുകയാണ്. കുറച്ച് ഫിറ്റ്നസ്, കുറച്ച് പഠിക്കണം, കുറച്ച് മണി മാനേജ്മെന്റ്, കുറച്ച് ക്രിയേറ്റിവിറ്റി, നല്ല കുറച്ച് ഹാബിറ്റ്സ്, നന്നായി ഉറങ്ങാൻ പറ്റണം, അങ്ങനെ ഒരു 6 മാസത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ. ഒരു 90 ദിവസമാണെങ്കിലും കുഴപ്പമില്ല, എന്നായാലും അങ്ങനെ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുക. അപ്പൊ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴായിരിക്കും മിക്കവാറും റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാല്ലേ. ആ ന്യൂ ഇയറിന് തൊട്ട് മുൻപായിട്ട് ഈ ഒരു 3 മാസം കൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ആവുന്നു അതിനു വേണ്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു ഐഡിയ, ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു ഡിസപ്പിയറിങ് ഇയർ ഉണ്ട്, നമുക്ക് അധികം പോസ്റ്റ് ഒക്കെ ചെയ്യാതെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കാണിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളൊന്ന് ഡിസപ്പിയർ ആവുന്നു, ഒരു 30 ദിവസത്തെ ഒരു ഡിസിപ്ലിൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ചെറിയൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ, ഞാൻ പറഞ്ഞാൽ വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ആ 20 മിനിറ്റ് പതുക്കെ കൂട്ടുക, ഒരു അരമണിക്കൂറാക്കുക, ഒരു മണിക്കൂറാക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ചിലർക്ക് പാട്ട് പാടാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഫിറ്റ്നസ് കുറച്ചുണ്ടാവും. അങ്ങനെ ഓരോ ആർക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് സ്റ്റഡി ആർക്കുണ്ട്, ഫിറ്റ്നസ് ആർക്കുണ്ട്, മണി ആർക്കുണ്ട്, ഹീലിംഗ് ആർക്കുണ്ട്, ക്രിയേറ്റീവ് ആർക്കുണ്ട്, പീസ് ആർക്കുണ്ട്, ഡിജിറ്റൽ ഡീറ്റോക്സ് ആർക്കുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പ്രായമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ നമ്മളിങ്ങനെ അറിയാതെ തന്നെ നമ്മളിങ്ങനെ ഡൂം സ്ക്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു 6 മാസം, അതിനിപ്പോൾ ഇന്ന ഏജിലുള്ള ആളുകൾക്കല്ല, അല്ല അന്ന് കുട്ടികൾ കുറച്ച് പേരത് ചെയ്യട്ടെ എന്നല്ല, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇതുപോലെ ഒരു 6 മാസത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അത് നിങ്ങൾ ചെയ്യണം ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ കൂടി അത് ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു ടീമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് സ്വാതി.
0: സ്വാതി, സ്വാതി എവിടെ നിന്നാ വിളിക്കണേ?
1: പാലക്കാട് മുണ്ടൂരുന്ന്.
0: ഓക്കെ സ്വാതി ചേച്ചി, സുഖാണോ?
1: ആ സുഖം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഞാനും ഇതേപോലെ ഒരു വലിയൊരു ചേഞ്ചിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഒന്ന് വിളിക്കണം തോന്നി.
0: അമ്പോ, എന്താണ് തുടക്കം, പറയൂ.
1: ആ, ഞാനിങ്ങനെ, ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഠിനമായിട്ടൊന്ന് PSC കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ.
0: ശരി.
1: ആ, അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഞാൻ കുറെ മാസങ്ങളായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം PSC നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് അതിന് മാത്രം, ആ ഒരു കാര്യത്തിന് മാത്രമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ബാക്കി എല്ലാത്തിനും ഞാൻ കുറെ മാസങ്ങളായിട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ, അപ്പൊ ഇന്നിപ്പോ ഞാൻ കുറച്ച് ദിവസമായിട്ട് രാവിലെ നേരത്തെ 3 മണിക്ക് എണീക്കുന്നുണ്ട്, രാത്രി 12 മണി വരെ പഠിക്കുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്.
0: അടിപൊളി അടിപൊളി, എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ സ്വാതി. അതൊരു വലിയ ചേഞ്ച് ആണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ നമ്മൾ എക്സാം പാസ് ആവാന്നുള്ളതല്ല നമ്മുടെ മോട്ടിവേഷൻ, പക്ഷെ നമ്മൾ
1: കിട്ടില്ലയോ എന്നുള്ളതല്ല. അത് വെച്ചാല് എനിക്കെന്ന് വെച്ചാല് നമുക്ക് നാട്ടിലെന്ത് സെറ്റ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ട്രൈ ചെയ്യുന്നത്. അതിപ്പോ എല്ലാ ജോലിയും നല്ലതാണ്, എല്ലാ ജോലിക്കും അതിന്റേതായ വാല്യൂ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് നാട്ടിലെന്നെ സെറ്റ് ണെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്ന് ട്രൈ ചെയ്യാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങള് നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക. 2 ദിവസം മിസ് ആയാലും കുഴപ്പമില്ല, തിരിച്ചു പിടിക്കണം കേട്ടോ.
1: അതിന് വേണ്ടിട്ടാണ് ട്രൈ ചെയ്ത്.
0: ഓക്കെ സ്വാതി, താങ്ക് യു സോ മച്ച് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി സ്വാതി വിളിച്ചപ്പോ.
1: താങ്ക് യു. എനിക്ക് ഫസ്റ്റ് എനിക്ക് പറ്റിയൊരു ടോപ്പിക് ആണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഞാൻ ഫസ്റ്റേ വിളിച്ചത്.
0: ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ കേട്ടോ. ശരി, ബൈ. അപ്പൊ എന്തായാലും സ്വാതിയാണ് നമ്മൾ വിളിച്ചത്, എനിക്ക് നല്ല സന്തോഷമായിട്ടോ കേട്ടോ. സ്വാതി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, മേ ബി വിന്റർ ആർക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്താണോന്നൊന്നും എനിക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി ഫോർ ഹർ. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവുകൾ, അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ എക്സാം പാസ്സാവോ പാസ്സാവില്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ സെക്കൻഡറി കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്തായാലും അടുത്ത പാട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സ്വാതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നല്ല പവർ പാക്ഡ് ആയിട്ട് ഒരു സോങ് ഒക്കെ കേട്ട് നല്ല സ്റ്റഡി ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്വാതി പാസ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യ എഫ് എം 90.4 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു, സ്റ്റേ ട്യൂൺ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഓട പവർ പാക്ഡ് സോങ് അല്ലേ, നെഞ്ചിനുള്ളിൽ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേട്ടത്, ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിൽ നിന്ന്. സമയം ദേ 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ്, വിച്ച് മീൻസ് 8:30 ഹോണാലി FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RJ ഹീരയാണ്. എന്തായാലും ഈ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നമ്മുടെ ജമ്മുവിലുള്ള ഖത്ര ബനിഹാൽ എന്ന് പറയുന്ന റൂട്ടാണ്, നമ്മുടെ ചെനാബ് നദിയുടെ ഒക്കെ മുകളിൽ കൂടെ പോകുന്ന ഈ ഒരു റൂട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം എന്ന് പറയുന്നത്. ഇതിലൂടെ ആക്ച്വലി ശരിക്കും ഒരു 75 കിലോമീറ്റർ ആയിരുന്നു ഇതുവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരമാവധി വേഗത എന്ന് പറയുന്നത്. നമ്മുടെ വന്ദേഭാരതിന്റെ കാര്യമാണ് ഞാൻ പറയണേ. 75 കിലോമീറ്റർ ആയിരുന്നു, പക്ഷെ ആ 75 നിന്ന് വിജയകരമായി സക്സസ്ഫുള്ളി 100 കിലോമീറ്റർ ആയിട്ട് ഉയർത്തി വിജയകരമായ ആ ഒരു ഓട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, 75 കിലോമീറ്റർ ഇന്ന് 100 കിലോമീറ്റർ, അതൊരു ജമ്പ് തന്നെയാണ് അല്ലെ, ഒരു 75 ഒരു 100 ആക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ജമ്പാണ് നമ്മുടെ വിന്റർ ആർക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ പോകുന്ന ട്രാക്കിൽ നിന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് മാറ്റി പിടിക്കുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അത് എളുപ്പമല്ല, എന്നാലും ട്രൈ ചെയ്യാനാണ് ഞാൻ ഈ വിന്റർ ആർക്കൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹായ് ഹീര, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ശാന്തി ചേച്ചി, സുഖമാണോ?
1: സുഖമായിട്ടിരിക്കണു ഹീര. ഹീരയ്ക്ക് സുഖമാണോ?
0: ഞാനും സുഖമായിട്ടിരിക്കണു.
1: ഹീരയോട് സംസാരിച്ചിട്ട് കൊറേ ദിവസമായി.
0: യെസ് യെസ്. അപ്പൊ എങ്ങനെയുണ്ട് ലൈഫൊക്കെ, എങ്ങനെ പോകുന്നു?
1: ആ ഒഴുക്കിന് അങ്ങനെ അനുസരിച്ച് അങ്ങനെ പോകുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ നീ ഒഴുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാൻ പ്ലാനുണ്ടോ?
1: ട്രാൻസ്ഫോർമേഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്.
0: ഓക്കെ,
1: എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് മെല്ലിയണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഉള്ള വെയിറ്റിനെ വെച്ച് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത്.
0: ശരി.
1: അപ്പൊ ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു ദിവസം നേരത്തെ 7:30 കഴിച്ചു ഭക്ഷണം. അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി ഒരു 12 o'clock ആകുമ്പോ എനിക്ക് വിശക്കാൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ ഫുഡെല്ലാം ബാലൻസ്ഡ് ആയിട്ടായിരുന്നു അന്നത്തെ ഡിന്നർ, അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് 12 മണിയാകുമ്പോ ഉറങ്ങാനേ പറ്റുന്നില്ല, വിശന്നിട്ട്. അപ്പൊ പിന്നെ ഞാൻ എണീച്ചു പോയി പഴമൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ അന്ന് ആ മെയിൻ ജീവിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ തന്നെ ആയിരുന്നാ മതി. പിന്നെ എന്റെ മനസ്സിലുണ്ട് നമ്മളിങ്ങനെ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്താ നമുക്ക് അങ്ങനെ എത്താൻ സാധിക്കും. അതായത് ഫുഡാണെങ്കിലും എല്ലാം ഒന്ന് ചിട്ടയായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ആവും. പക്ഷെ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ കുറച്ച് കുറച്ച്.
0: ശരി ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു പതുക്കെ പതുക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ഈ 9:30 കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു 8:30, പിന്നെ പതുക്കെ അത് 8:00, പിന്നെ 7:00, അങ്ങനെ പോയാ മതി.
1: അല്ല, ഞാൻ ഭയങ്കര അതിയായ ആഗ്രഹത്തോടെ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തായിരുന്നു. അപ്പൊ പിന്നെ അത് അങ്ങോട്ട് ഫ്ലോപ്പ് ആയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇതുപോലെ ആയാലോ ആകുമെന്നുള്ള ഇതുകൊണ്ട്. പിന്നെ ഇങ്ങനെ ക്രമേണ വരുന്നുണ്ട്.
0: പക്ഷെ
1: ഞാൻ ഉദ്ദേശിച്ച പോലെ സിനിമ
0: ആണോ സാറല്ലേ? എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, അപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ, ബേബി സ്റ്റെപ്സുകൾ എടുത്തു വെക്കാം നമുക്ക് പതുക്കെ പതുക്കെ.
1: ഓക്കെ, ഇന്നലത്തെ ഓർമ്മയിലുള്ളൊരു ഗാനം സൂപ്പർ ആയിരുന്നു.
0: ആണോ?
1: തമിഴ് സോങ്സ് ഒക്കെ.
0: ഓക്കെ, വിജയ് ആന്റണിയുടെ
1: സംവിധായകൻ.
0: ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് തടി കുറയ്ക്കണം, എന്തായാലും ആ ലക്ഷ്യം വിടണ്ട കേട്ടോ.
1: എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ സൂപ്പർ ഡേ വിഷ് ചെയ്യണു. ടീമിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും.
0: താങ്ക് യു, താങ്ക് യു ചേച്ചി. യെസ്. അപ്പൊ എന്തായാലും ശാന്തി ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ റെയിൽവേ പാലം, നമ്മള് വന്ദേ ഭാരത് 75 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മാറ്റിയിട്ട് 100 കിലോമീറ്റർ ആയി എന്ന് പറഞ്ഞ പോലെ ശാന്തി ചേച്ചിക്കും ഒരു വലിയൊരു ടാർഗറ്റ് ഉണ്ട്, തടി കുറയ്ക്കണം എന്നുള്ളത്. അത് വലിയ നല്ലൊരു കാര്യം തന്നെയാണല്ലേ? അത് അവരവരുടെ പേഴ്സണൽ ചോയ്സുകളാണ് കുറയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ എന്തായാലും ശാന്തി ചേച്ചിക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ അത് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് പ്ലേ ചെയ്യാണ്. 8 മണി കഴിഞ്ഞ് 33 മിനിറ്റും കഴിയുമ്പോൾ ഏത് പാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യണമെന്ന് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഞാൻ വിചാരിച്ചു വീണ്ടും പവർഫുൾ ആയിട്ടുള്ള പാട്ടുകൾ, പവർഫുൾ മോർണിംഗ് ആവട്ടെ, പവർഫുൾ സാറ്റർഡേ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് ക്വീൻ എന്ന സിനിമയിൽ നിന്നാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ഐ, എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: Dei fome. മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?

0: ദാസന്റെയും വിജയന്റെയും ദുബായ്.
1: CID എസ്കേപ്പ്.
2: നല്ലൊരു റൊമാൻറ്റിക് ട്രാക്കാണല്ലേ നമ്മൾ കേട്ട് കഴിഞ്ഞത്. നേരം എന്ന സിനിമയിൽ നിന്ന് വാതിൽ മെല്ലെ തുറന്ന്, ഞാൻ അങ്ങനെയും വാതിൽ മെല്ലെ തുറന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അഹലി FM 90.4 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സമയം ദേ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും ദേ ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹെല്ലോ, ഇതാരാണ്?
3: ഹെല്ലോ, ഗുഡ് മോർണിംഗ് ഹീര.
2: ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി, സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എന്നെ എസ് വെച്ചിട്ടുള്ള ആളുകളാണ് വിളിക്കുന്നത് കേട്ടോ. സ്വാതി, ശാന്തി, പിന്നെ ശക്കീല ചേച്ചി, എല്ലാരും എസ്സുകാരാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ എന്താണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ റെഡിയാണോ ശക്കീല ചേച്ചി? ഒരു വിന്റർ ആർക്കൊക്കെ എടുക്കല്ലേ നമുക്കങ്ങ്? ഓക്കെ, എന്താണ് ഇനി ചെയ്യണമെന്ന് ആഗ്രഹം ലൈഫില്? ഇനി ന്യൂ ഇയറിന് മുന്നേ നമുക്ക് പിടിക്കാം.
3: ന്യൂ ഇയറിന് അങ്ങനെ പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നും എടുക്കാറില്ല. ചെയ്യുന്നത് ഒന്നുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുള്ളൂ.
2: ഓക്കെ, വിന്റർ ആർക്ക് എടുക്കാൻ റെഡിയാണോ? അപ്പൊ 6 മാസം നമുക്ക് ഒരു ഒരു കംപ്ലീറ്റ് നമ്മളൊരു ചിട്ടയായ ജീവിതത്തിലേക്ക് പോവോ?
3: ആ, തീർച്ചയായും. ഇപ്പൊ ഒരു ചാലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു പിന്നെ 100 ഡേയ്സ് ചാലഞ്ച്. അത് ഇന്ന് ഇന്നേക്ക് 3 ഡേയ്സ് ആയി.
2: എന്താണ് ആ ചാലഞ്ച്?
3: എക്സസൈസ്.
2: ഓക്കെ, ഫുൾ എക്സസൈസ് ഒക്കെ, ഫുൾ ആക്റ്റീവ് ആണല്ലേ ശക്കീല ചേച്ചി?
3: അത് അത് ആക്റ്റീവ് ആണ്. ഏർലി മോർണിംഗ് 5 o'clock ഒരു മണിക്കൂർ ചെയ്യാറുണ്ട്. അപ്പൊ ചെയ്തോണ്ടിരിക്കാണ്, എപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ 3 ഡേയ്സ് ആയിട്ട് പുതിയൊരു ചാലഞ്ചും കൂടെ ചെയ്യുന്നുണ്ട്.
2: ഓക്കെ, ഇത് എത്ര ദിവസത്തെ ചാലഞ്ചാണ്?
3: 100 ഡേയ്സ്
2: എന്ന് പറഞ്ഞാൽ അറൗണ്ട് 3 മാസത്തിന് മുകളിലായി. അപ്പൊ നമുക്ക് വിന്റർ ആർക്കിൽ കൂട്ടാം കേട്ടോ. വിന്റർ ആർക്ക്, വിന്റർ ആർക്കിനെ പറ്റിയല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അതായത് ഒരു 6 മാസം, ഒരു മാർച്ച് വരെ ആകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അത്.
3: ഓക്കെ,
2: അപ്പൊ എന്തായാലും നമ്മൾ വിന്റർ ആർക്കിൽ കൂട്ടിട്ടോ. അങ്ങനെ ഞാൻ ശക്കീല ചേച്ചി ഇതൊക്കെ ചെയ്ത് അടിപൊളി സെറ്റ് ആവട്ടെ എന്നാണ് പറയണത്. ഓക്കെ, ഓക്കെ, ശരി. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആർക്കാ വിശ്വസ്?
3: എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാട്ടെ. എല്ലാവരും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ആയിട്ട് എടുക്കുക, ഹെൽത്തിന് വേണ്ടി പ്രത്യേകിച്ചും. അത് അതെനിക്കൊന്ന് പറയാനുള്ളത്.
2: ഓക്കെ, താങ്ക് യു ചേച്ചി, ബൈ ബൈ. അപ്പൊ ശക്കീല ചേച്ചിയാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ശക്കീല ചേച്ചി ആ പോയിന്റിലേക്ക് വീണ്ടും സ്ട്രെസ് ചെയ്തിട്ടുണ്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റിവെക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ പോയിന്റിലേക്കാണ് ഞാനും തിരിച്ചു വരുന്നത്. നമ്മളുടെ ഹെൽത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു ഫിറ്റ്നസ് ആർക്കങ്ങ് എടുക്കുക. അപ്പൊ അത് ഞാനിപ്പോ ഈ ഒക്ടോബർ ഇങ്ങനെ വിന്റർ ആർക്കെന്നൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങളുടെ ആർക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അത് സ്റ്റഡി ആർക്കായിട്ടോ, ഫിറ്റ്നസ് ആർക്കായിട്ടോ, ഹീലിംഗ് ആർക്കായിട്ടോ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് ആർക്കായിട്ടോ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് വാട്സപ്പിലും കുറെ പേരുടെ മെസ്സേജസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷൈഫുദ്ദീൻ ചേട്ടന്റെ മോൻ ആരിഫിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ജിമിട്ട് ഡേ ആശംസിക്കുന്നു എന്നാണ് ഷീബ ജോസ് മെസ്സേജ് ചെയ്യുക. എന്താണ് ഈ ജിമിട്ട് ഡേ? അത് കൊള്ളാലോ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഒരു ജിമിട്ട് ഡേ ഞാനും ദേവി ചെയ്തുകൊണ്ട്. അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏത് സിനിമ വേണം, ഏത് പാട്ട് വേണം എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുമ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ നിന്ന് നമുക്ക് പാട്ട് കേൾക്കാം. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ചാടി ഗജപടി വിലമർന്ന്.
1: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

യെസ്, ഗീതാഞ്ജലി എന്ന സിനിമയിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം അങ്ങനെ 9 മണിയാവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി എഫ് എം 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. ശരിക്കും നാളെ മുതൽ, ഒക്ടോബർ 4 മുതൽ 10 വരെ ഒരു സംഭവമുണ്ട്. ആ സംഭവമാണ് വേൾഡ് സ്പേസ് വീക്ക് എന്ന് പറയുന്നത്. അതായത് ഈ വർഷം നമ്മൾ, ഓരോ വർഷം നമുക്ക് ഓരോ തീമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വർഷം നമ്മുടെ റോക്കറ്റ് വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയത്തിന് ആസ്പദമാക്കിയിട്ടാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് സ്പേസ് വീക്ക്. ഒക്ടോബർ 4 മുതൽ 10 വരെ ലോക ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിക്കുക, ഈ റോക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ, ശരിക്കും 13 ഇത്തരം ഒരു ഐഡിയ, അതായത് ചൈനയിലൊക്കെ പണ്ട് ഈ വെടിക്കെട്ടിന്റെ ഒക്കെ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഫയർ ആരോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ തീയമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, ഫയർ ആരോ. ഈ ഫയർ ആരോന്റെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നൊക്കെയാണ് ഈ റോക്കറ്റിന്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇന്ന് ആലോചിച്ച് നോക്കുന്നില്ലേ ആ ഒരു ഐഡിയ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത്രമാത്രം സ്പേസ് എക്സ്പ്ലോറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീക്ക് അത്രയും സ്പെഷ്യൽ ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ 4 മുതൽ 10 വരെ, അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെറുതായിട്ട് ഈ ഇങ്ങനത്തെ സ്പേസ് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ കാണാൻ കൊണ്ടുപോകാം, ഒരു ടെലസ്കോപ്പിലൊക്കെ എങ്ങനെയാണ് നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഒന്ന് പരീക്ഷിക്കുക, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂരിയോസിറ്റികൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആളുകളായിരിക്കും പുതിയ സയന്റിസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പോകാനും അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ തുടങ്ങുന്നത്. അല്ലെ, ഇതൊക്കെ ചെറിയ ചെറിയ സ്പാർക്കുകളാണ്. അത്തരം സ്പാർക്കുകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്തായാലും കുറേ പേരുടെ മെസ്സേജസ് ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഹായ് ഹിരക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്ക്. ഞാനും മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, നടക്കുകയാണെങ്കിൽ പറയാം. പിന്നെ ഫസ്റ്റ് കോളർ സ്വാതി നന്നായി സംസാരിച്ചു, എല്ലാവിധ ആശംസകളും സ്വാതിക്ക് അറിയിക്കുന്നു. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ചങ്ങാതി കൂട്ടം കൂട്ടുകാർക്കും. പിന്നെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്, ഇന്ദിര ചേച്ചി, ഷക്കീല ചേച്ചി, ഷീബ ചേച്ചി, ഗിരിജ കുട്ടി, അപർണ കുട്ടി, സുധന്യമോൾ, ലിഷിക്ക കുട്ടി, പിന്നെ ഹീരക്കുട്ടിക്കും അടിപൊളി കിടക്കാച്ചി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആണ് ആലാമരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഷൈഫുദ്ദീൻ ചേട്ടന്റെ മോൾ ആരിഫിന്, മോൻ ആരിഫിന് ജന്മദിനാശംസകൾ അറിയിക്കുന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം. ഇതുപോലെ ഞാനും വിഷയമാണ്, ശനിയാഴ്ചയാണ്, പല പ്ലാനുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. അടുത്ത പാട്ട് നമ്മൾ ഏത് സിനിമയിൽ നിന്ന് വേണം എന്നൊരു ഹിന്ദി പാട്ടാവാം നമുക്ക്, അല്ലെ? ബില്ലു ബാർബർ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ മലയാള സിനിമയിലെ റീമേക്ക് അല്ലെ ബില്ലു ബാർബർ എന്ന് പറയുന്ന സിനിമയിൽ. ഒരു പവർ പാക്ഡ് സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. ദിസ് ഇസ് അഹലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

യെസ്, അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആവുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്ലാനുകൾ, അതായത് ഇപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ പല പ്ലാനുകളും നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് മഴയൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാനുകളൊക്കെ നടത്തിക്കോളൂ. എന്തായാലും എനിക്കൊരു ചത്തായ് ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വിന്റർ ആർക്കിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. കുറെ പേര് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്ത് വിളിച്ചിട്ട് കുറെ പേരുടെ മെസ്സേജസ് ഒക്കെ എനിക്ക് കാണാനുണ്ട്. ഉഷ കുട്ടിക്കാട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമസ്കാരം ഹീരക്കുട്ടി, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒരു മുഴ മുൻപേ തുടങ്ങിയോ? കുറെ നാളുകളായി ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനുള്ള ഒരു പ്രവണതയുണ്ട്. അത് ഞാൻ അറിയുന്നുമുണ്ട്. പ്രതിവിധിക്ക് ഞാൻ മനസ്സ് വെക്കണമെന്ന് അറിയുകയും ചെയ്യാം. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോകണം. ഓരോ വായനയിലും ഒരു ഊർജ്ജം സംഭരിക്കും, പിന്നെ തണുക്കും. ഈ സ്വഭാവം പലർക്കും ഉണ്ടാകും. മറ്റൊന്നിലേക്ക് കടക്കും മുമ്പ് പുറത്തു ചാടണം. ആഗ്രഹവും തീവ്ര ആഗ്രഹവുമാണത്. അതാണ് ഒറ്റ യാത്രയും ഒഴിവാക്കാത്തത്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ നമ്മുടെ ഉള്ളിൽ കുറെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ. ചില കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ എന്നെ തന്നെ ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാവും, കുറേ തോട്ട്സ് ഉണ്ടാവും. അതിനൊക്കെ ഒന്ന് നമ്മൾ ഒരു മുഴ മുന്നേ ഇറങ്ങുന്നു എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അതാണ് വിന്റർ ആർക്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. എന്റെ സക്സസ്, ഓക്കെ, ഇന്നത്തെ എന്റെ സക്സസ്. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയുന്നു. കുറെ പേർക്ക് എനിക്കറിയാം എന്തായാലും ശനി ഞായറൊക്കെ ആയിട്ട് പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മഴയുടെ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാണ്. അഹലി FM 90.4 ആണ് ഇത്രയും നേരം കേട്ടത്. ആൻഡ് നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു അഹലി FM 90.4. നല്ലൊരു വീക്കെൻഡും നല്ലൊരു മോർണിംഗും ഒക്കെ വിഷ് ചെയ്തിട്ട് നല്ലൊരു ദിവസമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ബൈ ബൈ. ദിസ് ഇസ് ആർ ജി ഹീര സൈനിങ് ഓഫ് ആൻഡ് ഐ ലവ് യു ഓൾ.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923-226-888. മൊബൈൽ 9496-000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078-010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
7: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവും പറഞ്ഞു തരാൻ വേണ്ടി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതേ നമ്മുടെ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശത്തെ കുറിച്ചാണ് കേട്ടോ. അതെ, ജീവിക്കാനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ലൈഫ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പറയുന്നത് നിയമം അനുശാസിക്കുന്ന നടപടിക്രമം പാലിക്കാതെ ഒരാളുടെയും ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് വെറുതെ ജീവിച്ചിരിക്കുക എന്നത് മാത്രമല്ല അല്ലേ, മാന്യമായും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശവും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ജീവിക്കുക എന്നതാണ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശരിക്കും സുരക്ഷിതമായിട്ട്, സെക്യൂറായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണമല്ലേ. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം എന്നൊരു കാര്യമാണ്. അപ്പോൾ അനാവശ്യമായി ഒരാളെ തടഞ്ഞു വെക്കുകയോ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയോ ചെയ്യാനായിട്ട് കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ആ ഒരു നിയമത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാലക്രമേണ സുപ്രീം കോടതി പല വിധികളിലൂടെയും ആർട്ടിക്കിൾ 21 പരിധി കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യം പറയുന്ന സമയത്ത് നോർമലി വരുന്നൊരു ചോദ്യമാണ്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. ഇനി നമ്മൾ ലോ പോയിന്റിൽ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കേട്ട് കൂട്ടുകൂടാ.

0: know your rights.
1: Yes, law point. തുടരുന്നു, കൂടെയുണ്ട് ഇറ്റ്സ് വി ആർ ജെ ആയില്ലേ. എവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. അതെ, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ തൊട്ട് മുൻപ് ബാക്കി വെച്ചൊരു ചോദ്യമുണ്ട്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നുണ്ടാവാം. ഈ ജീവിക്കാനുള്ള അവകാശം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്നത് തന്നെയായിരിക്കും, അല്ലെ? പക്ഷെ അതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളും വരുന്നുണ്ടെന്നുള്ളതാണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഒന്നാമതായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ആരോഗ്യം തന്നെയാണ്. അതായത്, ആവശ്യമായ സമയത്ത് ചികിത്സയും വൈദ്യസഹായവും ലഭിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ശുദ്ധമായ വായുവും വെള്ളവുമുള്ള പരിസ്ഥിതിയിൽ ജീവിക്കാനുള്ളതും നമ്മുടെ അവകാശമാണ്. നമ്മുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണല്ലേ അത്. ഇനിയിപ്പോ മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ അതൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമാണോ? അല്ല, മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമസഹായം. അതെ, അതായത് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് നീതി ലഭിക്കാതെ പോകരുത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അർഹരായവർക്ക് സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ പറയുന്ന മറ്റൊരു അവകാശമാണ് വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും ഈ Article 21A പറയുന്നുണ്ട്. അതായത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭരണഘടന പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ സമാധാനത്തോടെ ജീവിക്കുക, മനുഷ്യ അന്തസ് സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ Article 21 വിശാലമായ ഒരു അർത്ഥവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങളുമായിട്ട് ആർക്ക് ബന്ധമുണ്ട്? ഈ Article 21 ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായില്ലേ, മനസ്സിലായല്ലോ അല്ലേ? പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്തും ഇന്നത്തെ കാലത്ത് ഇതോടൊപ്പം മറ്റൊരു

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവും സംസാരിക്കാൻ കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർജെ ആയില്യ. എന്റെ ജീവിതം എന്റെ സ്വകാര്യത അല്ല. ഇന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണിത്. നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെയുണ്ട്? സ്വകാര്യ ഫോട്ടോകൾ, ചാറ്റ്, നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കോൺടാക്ട്സ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യം ഉണ്ടാവും. നമ്മുടെ വ്യക്തിപരമായ പല വിവരങ്ങളും നമ്മുടെ ഫോണിലും നമ്മുടെ ലാപ്ടോപ്പിലും ഒക്കെ ഉണ്ടാവും അല്ലേ. ഇതെല്ലാം മറ്റൊരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോക്കാനോ ഉപയോഗിക്കാനോ കഴിയുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം. കാരണം എന്തുകൊണ്ടാണ്? സ്വകാര്യതയ്ക്കും ഭരണഘടനാപരമായ ഒരു സംരക്ഷണമുണ്ട്. 2017 സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് കേസ് പുട്ടിസ്വാമി കേസിൽ സ്വകാര്യത ഒരു ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടുന്ന അവകാശമാണെന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പ്രൈവസി പ്രധാനമാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത്. ഇപ്പോൾ നമ്മുടെ സ്വകാര്യ ആശയവിനിമയങ്ങളായിക്കോട്ടെ, നമ്മുടെ വ്യക്തിപരമായ ഡിസിഷൻസ് ആയിക്കോട്ടെ, ഇവയെല്ലാം പ്രൈവസി എന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. പക്ഷേ പ്രൈവസി എന്നത് എന്തും ചെയ്യാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതങ്ങനെയല്ല. നിയമപരമായ സാഹചര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് പ്രൈവസി ഉണ്ട് എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസം ചെയ്യാന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഡിജിറ്റൽ ലോകത്തെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഫോട്ടോ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് അയക്കുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, വ്യാജമായി മാറ്റിയ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു, ഇത്തരം പ്രവർത്തികൾ വലിയൊരു നിയമ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ ഫോട്ടോയും വ്യക്തിഗത വിവരങ്ങളും ഉപയോഗിക്കുന്നതിന് മുൻപ് നമുക്ക് ഉത്തരവാദിത്ത ബോധം വേണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മുടെ പ്രൈവസി നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രൈവസിയും നമ്മൾ ബഹുമാനിക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? സ്ത്രീകളുടെ സുരക്ഷയുമായിട്ട്, സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സുമായിട്ട് Article 21 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആരു കാര്യമാണ് ഇനി നമ്മൾ ലോ പോയിന്റിൽ പറയാൻ പോകുന്നത്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. നിയമവും നിയമവശവുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്യ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. ഇന്നത്തെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എത്താൻ പോവാണ്. അത് ഇനി സംസാരിക്കാനുള്ളത് സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഓരോ സ്ത്രീക്കും പുരുഷനും ഭയമില്ലാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലേ. അപ്പോൾ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ലഭിക്കണമെന്നതും പ്രധാനം തന്നെയാണ്. സ്ത്രീ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വേണം ഈ. എന്നാലും നമ്മൾ സ്ത്രീകൾ എന്നെടുത്തു പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം, നമുക്ക് കണക്കുകൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായിട്ട് നമ്മളത് പരാമർശിക്കേണ്ടി വരുന്നത്, പറയേണ്ടി വരുന്നതിന്റെ റീസൺ അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കണം എന്നൊരു കാര്യമുണ്ടല്ലേ. ഇതിനായിട്ട് നമ്മുടെ രാജ്യത്ത് വിവിധ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട്. ഇന്നിതിന് ഓൺലൈൻ ലോകത്ത് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. കാരണം എന്താ, ഒരാളുടെ ഫോട്ടോ അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്, സ്വകാര്യ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് അയക്കുന്നത്, വ്യാജമായി മാറ്റിയ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഇതൊന്നും തമാശയായി കാണേണ്ട കാര്യങ്ങളല്ല. കാരണം എന്തുകൊണ്ടാണ്, ഇത്തരം പ്രവൃത്തികൾ വ്യക്തിയുടെ സ്വകാര്യതയെയും ആ വ്യക്തിയുടെ അന്തസ്സിനെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് വിവിധ നിയമങ്ങൾ പ്രകാരം നിയമ നടപടികൾ ഉണ്ടാകുമെന്നൊരു കാര്യം ആദ്യം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക. ഒരു ചിത്രം കിട്ടിയാൽ അത് മറ്റൊരാൾക്ക് അയക്കുന്നതിന് മുൻപ് ഇത് അയക്കാൻ എനിക്ക് അവകാശമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പ്രൈവസി സംരക്ഷിക്കുന്നതിലും ഒരു ശ്രദ്ധ വേണം. സ്വകാര്യ വിവരങ്ങൾ ആരുമായി പങ്കുവെക്കരുത് എന്നൊരു കാര്യം. ഈ OTP, നമ്മുടെ പിൻ, പാസ്വേഡ് തുടങ്ങിയവയൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കുക. സ്വകാര്യ ചിത്രങ്ങളും രേഖകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപരിചിതമായ വെബ്സൈറ്റിലും ആപ്സിലും വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങളൊന്ന് മാറിക്കോളും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? Article 21 എന്നത് നമ്മളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം നൽകുന്നുണ്ട് അല്ലെ. ജീവിക്കുക എന്നത് വെറുതെ ജീവിച്ചിരിക്കുക മാത്രമല്ല, അന്തസ്സോടെ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാനും നമുക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യതയും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക, ഒപ്പം തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ബഹുമാനിക്കുക. നിയമം അറിയുന്ന ഒരു സമൂഹമായിട്ട് വേണം നമ്മൾക്ക് മുൻപോട്ട് പോകാൻ അല്ലേ. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് മീ RJ ആയില്ല. വീണ്ടും ലോ പോയിന്റുമായിട്ട് നമുക്ക് മറ്റൊരു നിയമവും നിയമവശവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ആയില്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേൾപ്പോം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

ചാച്ചോ ചക്കലോരം ഗണ്ടോ വണ്ടോ ലക്കര കട്ടം അക്കോ ടക്കോ ഇടിഗിടി ഇടിഗോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലി ഗിലിമൽ സുലു സുലുമൽ മകനക ഹുക്കുബുക്കുറേ ടുക്കുബുക്കുറേ ചക്കലക വിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകടും ചകടും ചിക്കി ചക്കച്ചോ.

0: येलो, ये आपका
1: अहिल्या FM 90.4, इट्स रिदम ऑफ पालघर।

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: It's rhythm of Palakkad.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399! എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സാറ്റർഡേ മീൻസ് സന്തോഷം, അതാണ് ഞങ്ങളുടെ ഒരു രീതി. പലപ്പോഴും ഇവിടെ ഓഫീസിൽ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇന്നൊരു ശനിയാഴ്ച ഫീൽ ഉണ്ടല്ലേ, ഇന്നൊരു സാറ്റർഡേ ഫീൽ ഉണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് ശനിയാഴ്ച ഫീൽ അല്ല, ശരിക്കും ശനിയാഴ്ചയാണ്. ഇന്ന് ഒരുപാട് പേര് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇന്ന് അവധിയായിരിക്കും. ഇനിയിപ്പോൾ ഇന്ന് അവധി ഇല്ലാത്തവരാണെങ്കിലും നാളെ അവധി വരാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ശരിക്കും സൺഡേ അല്ല ആളുകൾ സന്തോഷിക്കുന്നത്, സാറ്റർഡേ ആണ്. കാര്യം നാളെ അവധിയാണല്ലോ, ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ എന്നുള്ള ഒരു ഒരു ഹാപ്പിനെസ് എല്ലാവരുടെയും ഉള്ളിൽ കാണും ഈ ഒരു സാറ്റർഡേ ഡേ. അപ്പോൾ എന്തായാലും ഈ ഒരു ശനിയാഴ്ച ദിവസം അഹലെ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി, കൃത്യം 12 മണിയാകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായി എത്തിയിരിക്കുന്നു ഞാൻ സുനിൽ. ഇനി 2 മണിക്കൂർ നേരം ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾപ്പിക്കാനായിട്ട് 2 മണിക്കൂർ സമയം ഞാൻ ഇവിടെ കാണും. അപ്പോൾ വേഗം വിളിക്കുക, വേഗം മെസ്സേജ് അയയ്ക്കുക. 8 1 5 0 9 0 0 എന്നതാണ് വിളിക്കണ നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് ആവശ്യപ്പെടാം. ഇന്നലെ പാട്ട് ആവശ്യപ്പെട്ട് പാട്ട് കിട്ടിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇന്നൊന്നും മാറി നിൽക്കുക കേട്ടോ. എല്ലാ ദിവസവും പാട്ട് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് അഹങ്കാരമല്ലേ, അല്ലേ, ആഡംബരമല്ലേ, നമുക്ക് അത്രയ്ക്ക് ആഡംബരം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് മെസ്സേജിലൂടെയും വിളിച്ചും പാട്ട് റിക്വസ്റ്റ് ചെയ്ത് പാട്ട് കിട്ടിയവർ ഇന്നൊന്ന് മാറി നിൽക്കുക. പുതിയ ആളുകൾ വരട്ടെ, പുതിയ ആളുകൾക്ക് പാട്ട് കിട്ടട്ടെ, എങ്കിലല്ലേ എല്ലാവർക്കും സന്തോഷമാവുള്ളൂ അല്ലേ. ശനിയാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രം സന്തോഷിച്ചാൽ മതിയോ? എല്ലാവരും സന്തോഷിക്കണ്ടേ, എല്ലാവർക്കും സന്തോഷം വേണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറി നിൽക്കുക എന്ന് മാത്രം പറയുന്നു. പിന്നെ ഒരുപാട് പഴയ പാട്ടുകളൊന്നും ചോദിക്കാതെ കുറച്ച് പുതിയ പാട്ടുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം, എനിക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ പഴയ പാട്ടൊക്കെ ആണെങ്കിൽ അധികം ക്വാളിറ്റി ഇല്ലാത്ത പാട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഒപ്പം തന്നെ മെസ്സേജ് അയക്കുന്നവർ മെസ്സേജ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഒന്ന് വായിച്ചു നോക്കുന്നതും വളരെ നല്ലതാണ്. ഇത് വേറൊരാൾക്ക് വായിക്കാൻ പറ്റുന്ന മെസ്സേജാണോ, മനസ്സിലാവോ എന്നൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പലപ്പോഴും അങ്ങനെ പല മെസ്സേജുകളും എനിക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, മെസ്സേജ് വായിക്കാൻ പറ്റാത്തത് കൊണ്ട്, കുത്തും കോമയൊന്നും പ്രോപ്പറായിട്ട് ഇടാത്തത് കൊണ്ടേ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട്, നല്ലൊരു ലഞ്ചൊക്കെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. ഒരു തമിഴ് ട്രാക്കാണ് നിങ്ങൾക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. നാൻ അവനില്ലേ എന്നൊരു തമിഴ് മൂവിയിൽ കുറേ കാലമായി ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു മൂവിയിൽ നല്ലൊരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ആ ഒരു പാട്ടിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ ഓരോന്നായിട്ട് ഷാഡോ ഡേ എന്നങ്ങ് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് എനിക്കിഷ്ടമുള്ള ആ ഒരു ഗാനം എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: പാവം
1: ബഷീർ ആണ്, ആലത്തൂർ നിന്നാണ് അല്ലെ? സുഖമായിട്ടിരിക്കുന്നു പാവം ബഷീർ?
2: ഓ, സുഖായിരിക്കുന്നു,
1: സുഖായിരിക്കുന്നു. ഈ പാവം ബഷീർ ദേഷ്യം വരാറില്ല?
2: എപ്പോഴെങ്കിലും
1: കുറച്ചൊക്കെ അല്ലേ?
2: അപ്പൊ
1: തന്നെ അലിഞ്ഞങ്ങ് ഇല്ലാതായി പോകും. ഓക്കെ, അപ്പൊ പാവം ബഷീർക്ക് ഏത് പാട്ടാ വേണ്ട?
2: പാട്ട് കണ്ടാങ്കി കൊട്ടി വെച്ച ദില്ലിയിലെ പാട്ട്.
1: കണ്ടാങ്കി കണ്ടാങ്കി എന്ന പാട്ട് അല്ലേ? വിജയും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ പാട്ട്. നമ്മുടെ ലാലേട്ടനും വിജയും ഒരുമിച്ച് അഭിനയിച്ച പാട്ട് അല്ലേ? ഓക്കെ, ഡെഡിക്കേഷൻ ആർക്കാണ്?
2: നമ്മുടെ ശർപ്പുക്കാന്റെ മോന് ആരിഫ് മോൻ എന്ന് പറയുന്ന ആളാണ്.
1: ഓക്കെ,
2: ആ മോന് വേണ്ടി പാട്ട് ഡെഡിക്കേഷൻ ചെയ്യാണ്.
1: തീർച്ചയായിട്ടും എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരാം അല്ലേ?
2: അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ബഷീർക്ക. വീണ്ടും വിളിക്കുക. ബഷീർക്ക് ആവശ്യപ്പെട്ട ജില്ല എന്ന ചിത്രത്തിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ട്രാക്കിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. മൈ ചങ് ഫ്രണ്ട്സ് അഫ്സൽ നല്ല വിഷമത്തിലാണ്. നല്ലൊരു ജോബ് കിട്ടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടെ എല്ലാവരും വേണ്ടി, എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്ലീസ് നല്ലൊരു പാട്ട് വെച്ച് തരണം അവന് വേണ്ടി. വേഷം സിനിമയിലെ വേഷങ്ങൾ ജന്മങ്ങൾ എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് സുഗു ഫ്രം പിരായിരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സുഗുവിൻ്റെ ഫ്രണ്ട് അഫ്സൽ നല്ലൊരു ജോലി കിട്ടാത്തതിൽ വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കിട്ടും, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ട് ഒരു ദിവസം കിട്ടും കേട്ടോ. വൈകാതെ തന്നെ ജോലി കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. സുഗുവും ബഷീർക്കും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തമിഴ് പാട്ടോ ഒരു മലയാളം പാട്ടാണ് വേഷം എന്ന ചിത്രത്തിലെ പാട്ട്, ഒപ്പം തന്നെ ജില്ല എന്ന ചിത്രത്തിലെ പാട്ട്. ആ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: സമയം 12 കഴിഞ്ഞ് 20 ആണ്. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ചേച്ചി എവിടെ വിളിക്കുന്നത്?
2: പാറായിലപ്പുള്ളി.
1: സുഖായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് ഇന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്ന ശ്രീയ കുട്ടിക്ക്
1: വേണ്ടി ചിത്രത്തിലെ പാട്ടല്ലേ?
2: അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി.
1: ശ്രീകുട്ടി
2: കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിന്റെ
1: മകൾക്കാണ്. എന്തായാലും പിറന്നാളൊക്കെ ആയിട്ട് മിഠായി ഒക്കെ കൊണ്ടുവന്നോ?
2: മിഠായി
1: ലഡു എല്ലാം കൊണ്ടുവന്നു. അപ്പൊ പിന്നെ നമ്മള് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ?
2: ഓക്കെ,
1: അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം. ശ്രീകുട്ടിയുടെ പിറന്നാൾ ആശംസകൾ പറയാൻ പറയണം. ഓക്കെ
2: ഓക്കെ,
1: താങ്ക് യു സരിത ചേച്ചി. സരിത ചേച്ചിയാണ് വിളിച്ചത് പാറ എലപ്പുള്ളിയിൽ നിന്നും. ചേച്ചി റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഇതാ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടും വേറൊരു സരിത ചേച്ചിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സരിത മോഹൻ ഓമയപ്പള്ളം, ഓമയപ്പള്ളം എന്ന സ്ഥലത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഗാനം പാതിരാ കൊട്ടാരങ്ങളിൽ മൂവി ഇഞ്ചിക്കാടൻ മത്തായ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഓക്കെ, ഈ രണ്ടു പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോഴിക്കോട്ടെ അവയവ മാറ്റിവെക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രചാരണ പരിപാടി സമഗ്രയ്ക്ക് പാലക്കാട്ട് തുടക്കം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 18th സ്വർണം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക സാമൂഹിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 5th കൌടില്യ ഇക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും അവ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നതുമായിരിക്കണം നയങ്ങളെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. മാറ്റങ്ങളുടെ യുഗത്തിലെ പ്രതിരോധശേഷി എന്നതാണ് 3 ദിവസത്തെ കോൺക്ലേവിന്റെ പ്രമേയം. 80 വിദേശ പ്രതിനിധികൾ, നയരൂപീകരണ വിദഗ്ധർ, സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ 180-ലേറെ പ്രമുഖർ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട്ടെ അവയവ മാറ്റിവെക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റി സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട്ട് ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകണമെന്നും കേരളത്തെ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് കൂടുന്നത് ഗൌരവമായി കാണണമെന്നും ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മലയാളിയുടെ ജീവിതരീതിയിൽ മാറ്റം വരുത്തണമെന്നും വ്യായാമത്തിന്റെ കുറവ് പരിഹരിക്കണമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ചേവായൂരിൽ ചർമ്മരോഗാശുപത്രി നിർമ്മിക്കുമെന്നും അറിയിച്ചു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്രയുടെ 2nd പതിപ്പ് പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ സമാപനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയത്. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി പട്ടികജാതി വകുപ്പ് നടപ്പാക്കുന്ന പഞ്ചമി ഗ്രാമം പദ്ധതി മന്ത്രി കെ എ തുളസി ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും. പാലക്കാട് കോങ്ങാട് മുനിക്കുന്ന് ഊരിലാണ് സംസ്ഥാനതല ചടങ്ങ്. 15-ൽ താഴെ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഊരുകളിലാണ് പദ്ധതി നടപ്പാക്കുക. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തികഞ്ഞ അനാസ്ഥയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് വിശദീകരണം തേടി. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നീന്തൽ മത്സരത്തിനിടെ മേൽക്കൂര തകർന്ന സംഭവം അന്വേഷിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശിച്ചു. സ്കൂൾ ഗെയിംസിലെ വീഴ്ചയിൽ കായിക വകുപ്പിന് പങ്കില്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷും മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി ഒ ജെ ജനീഷ് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നാരോപിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ബി ജെ പി പരാതി നൽകി. കേന്ദ്രമന്ത്രി അമിത്ഷായെ കരിങ്കുടി കാണിച്ച സംഭവത്തിലെ ക്രിമിനൽ ഗൂഢാലോചനയിൽ മന്ത്രിക്കും പങ്കുണ്ടെന്നും നടപടിയെടുക്കണമെന്നുമാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടതെന്ന് മുതിർന്ന പാർട്ടി നേതാവ് പി കെ കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യം ഒന്നാകെ തെറ്റുകാരനാണെന്ന് കരുതുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംരക്ഷിക്കുന്ന ബി ജെ പി നൽകിയ പരാതിയെ കാര്യമായി എടുക്കുന്നില്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന അവർ പരാതി നൽകട്ടെയെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ അടക്കം പരാതികളെല്ലാം പരിഹരിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. യു ഡി എഫ് ഗവൺമെന്റ് സുസ്ഥിരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്പോൺസർഷിപ്പിലൂടെയാണ് തീരുമാനിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. UDF സംവിധാനം അലങ്കോലമായെന്നും BJPക്കും RSSനും അനുകൂലമായ തീരുമാനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. CPIM വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിന് പൊന്നാനിയിൽ തുടക്കമായി. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് 5 ഇന്ത്യക്കാരെ സുരക്ഷിതമായി കരയിൽ എത്തിച്ചതായി ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുവൈറ്റ് പതാകയേന്തിയ MT കാസിമ തേർഡ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സൌദി അറേബ്യയിലെ തായിഫ് റാനിയ റോഡിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി നഴ്സുമാർ ഉൾപ്പെടെ 5 പേർ മരിച്ചു. കോട്ടയം സ്വദേശിനികളായ ജെയ്സിമോൾ മാത്യു, ജോബിന ജോണി എന്നിവരാണ് മരിച്ച മലയാളികൾ. മറ്റ് 2 പേർ തമിഴ്നാട് സ്വദേശികളും ഒരാൾ സൌദി പൌരനായ ഡ്രൈവറും ആണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 18th സ്വർണം. വനിതാ ഗോൾഫിൽ പ്രണവി ഊർസാണ് സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ഗോൾഫിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി പ്രണവി ഊർസ്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത റിക്കർവ് വിഭാഗത്തിൽ ഇന്ത്യയുടെ തന്നെ ധീരജ് ബൊമദേവരയെ പരാജയപ്പെടുത്തി നീരജ് ചൌഹാൻ വെങ്കല മെഡൽ നേടി. നേരത്തെ അമ്പെയ്ത്തിൽ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ ഇന്ത്യയുടെ കുങ്കും മോഹത് സ്വർണം നേടിയിരുന്നു. ഗെയിംസിൽ ഇന്ത്യ പാക് 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാന് 212 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് എടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ പാകിസ്ഥാൻ 8 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 52 റൺസ് എടുത്തിട്ടുണ്ട്. പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഉച്ചകഴിഞ്ഞ് 3:30 മലേഷ്യയെ നേരിടും. പാകിസ്ഥാനെ 3-4 4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ 5th സ്ഥാനത്താണ്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരുദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസ് വെള്ളിമെഡൽ നേടിയ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറെ മന്ത്രി KA തുളസി വീട്ടിലെത്തി അഭിനന്ദിച്ചു. പാലക്കാട് യാക്കരയിലെ വസതിയിലെത്തിയ മന്ത്രി അദ്ദേഹത്തിന് മൊമെന്റോ നൽകുകയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചകഴിഞ്ഞ് ന്യൂ ചണ്ഡീഗഡിൽ. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ബ്രസീലും ഇന്ത്യയും തമ്മിൽ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകിട്ട് കൊൽക്കത്തയിൽ. സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിലെ മത്സരത്തെ ഏറെ ആവേശത്തോടെയാണ് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. Under-23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന്. 10,000 മീറ്റർ ഓട്ടമത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന്. മീറ്റ് കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നാളെ തിരുവനന്തപുരം കൊമ്പൻസ് FCയും കണ്ണൂർ വാരിയേഴ്സ് FCയും ഏറ്റുമുട്ടും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRDയുടെ 9 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും 700 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രമേള വൈകിട്ട് മന്ത്രി RoG M John ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് UDF പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടരുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3rd കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ അടൂർ ഗോപാലകൃഷ്ണനും നോവലിസ്റ്റ് CV ബാലകൃഷ്ണനും തമ്മിൽ മുഖാമുഖവും ഉണ്ടായി. ഫെസ്റ്റ് നാളെ സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിരിശാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹിശാഖ സംഘടിപ്പിച്ച മാതൃശക്തി പരിപാടി ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. അമ്മമാരുടെ ശക്തിയാണ്

0: 1,09,400 രൂപയായി. 13,675 രൂപയാണ് ഗ്രാമിന്. രാജ്യാന്തര ജലസസ്യ സമ്മേളനം കോഴിക്കോട്ടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആരംഭിച്ചു. ദേശീയ സംസ്ഥാന ജൈവ വൈവിധ്യ അതോറിറ്റി, സംസ്ഥാന സയൻസ് കൌൺസിൽ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് സമ്മേളനം. നാളെ സമ്മേളനം സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോഴിക്കോട്ടെ അവയവ മാറ്റിവെക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രചാരണ പരിപാടി സമഗ്രയ്ക്ക് പാലക്കാട്ട് തുടക്കം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 18-ാം സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മാധവൻ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം വെങ്കലം എന്ന ചിത്രത്തിലെ 10 വെളുപ്പിന് എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. മാധവൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടെയാണ് ഈ ഒരു 10 വെളുപ്പിന് എന്ന പാട്ട്. ആ ഒരു ഗാനം വരുന്നുണ്ട്, വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന വരികളാണ്, നാടൻ വരികളാണ്, ഒരു ഒരു നാട്ടുനന്മയുള്ള വരികളാണ് ഇതിൻ്റെ വരികൾ. അതുകൊണ്ടുകൂടെയാണ് ഇത്രയധികം ഇഷ്ടം എനിക്ക്. ഓക്കെ, അപ്പോൾ മാധവൻ ചേട്ടൻ്റെ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള ഞാൻ മെസ്സേജ് വായിക്കാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ആയില്ലും നാളിൽ എന്ന മൂവിയിലെ ഓ അനുപമ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? കൈതപ്രമാണ് ലിറിക്സ്, മ്യൂസിക് രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനാർദ്ദനൻ കോടിയേരിയാണ്, കോടിയേരിയിൽ നിന്ന് ജനാർദ്ദനൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ദാസേട്ടൻ പാടിയ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം, ഇതാരാണ്?
2: നാഗരാജാണ്.
1: നാഗരാജ് ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമാണ്. സുനിൽ സുഖമല്ലേ?
1: സുനിലും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് സെന്തമിഴ് പാട്ട്.
1: സെന്തമിഴ് പാട്ട്,
2: സിനിമയുടെ പേരാണത്. അതിലെ പാട്ട് വന്നിട്ട് കൂട്ടുക്കൊരു പാട്ട് ഇരിക്ക് കേട്ടുക്കമ്മാ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്.
1: കൂട്ടിനൊരു പാട്ടുണ്ട് കേട്ടോളൂ എന്നല്ല അർത്ഥം?
2: അതെ.
1: ഓക്കെ, അപ്പൊ പാട്ട് വെച്ചുതരാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ.
2: താങ്ക്
1: യു സോ മച്ച്. വിളിച്ച നാഗരാജ് ഏട്ടന് വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. പ്രിയ അഹല്ലിക്ക് കൊച്ചിക്കാരായ ഞങ്ങൾ നല്ലൊരു ഉച്ച നമസ്കാരം ആദ്യം നേരുന്നു. കൊഴിഞ്ഞാമ്പാറയിലുള്ള ഷെയ്ഫുദ്ദീൻ ചേട്ടന്റെ ചെറുമകനായ ഹാരിസിന്റെ 23rd ജന്മദിനമാണ് ഇന്ന്. മോൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് 1000 നാവുള്ള അനന്തൻ എന്ന ചിത്രത്തില് ഉണ്ണിയമ്മ ചിരുതേയി കണ്ണെഴുതും കാന്താരി എന്ന ഗാനം ജന്മദിന സമ്മാനമായി കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ജയങ്കർ സലിത ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജയങ്കർ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തത്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 1 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനീതിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ എന്നും സ്വന്തമായ കെ ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഇളയ മകൻ ഹാരിസിന്റെ ബർത്ത്ഡേ ആണ്.
1: ഓക്കെ, ഹാരിസിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു.
2: ഓ, അതിനുവേണ്ടി യാർക്ക് യാർ കാവലും തമിഴ് മുത്താന ചെയ്തി ചൊല്ലാമൽ എന്നിടമേ മറിച്ചാളെ ദേവി.
1: പാട്ടല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും വെച്ചേരാം. ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ കേട്ടോ.
2: താങ്ക്
1: യു സോ മച്ച്. വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. അദ്ദേഹത്തിന്റെ മോന് വേണ്ടി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് ഇതാ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സെയിൻ ആണ്, ഫ്രം മണ്ണാർക്കാട്. ചെസ് എന്ന മൂവിയിലെ ചന്തം കാളന്തി നാദം ഈ ഒരു പാട്ട് വെച്ച് തരുമോ, ഹയ ഹല്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് സെയിൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു പേര് ZAYN, അതാണ് അക്ഷരങ്ങൾ. ഓക്കെ, ലെറ്റേഴ്സ് അതാണ്. സെയിനിന് വേണ്ടിയിട്ട് ചന്തം കാളന്തി നാദം എന്ന് തുടങ്ങുന്ന ചെസ് എന്ന ചിത്രത്തിലെ പാട്ട് കൂടെ വരുന്നു. എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ചെസ് എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുരേന്ദ്രൻ ചേട്ടനാണ്. എന്ത് പുഷ്പം ചൂടി നിൽക്കും രാത്രി, വൈശാലി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. ബോംബെ രവി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ആ ഒരു ഗാനത്തോടൊപ്പം വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, എന്റെ പേര് സുകന്യ ഫ്രം മുതലമിട. ഞങ്ങളുടെ മിഹിക മോളുടെ പിറന്നാളാണ്. അവൾക്ക് വേണ്ടി നിന്റെ നുണക്കിഴി കണ്ടപ്പോൾ ആ ഒരു പാട്ട്, കല്യാണി സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. മിഹിക മോൾക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് ട്രാക്കിലേക്ക്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: ഈ അടുത്തായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ ഈ പാട്ട് പ്ലേ ചെയ്യാറുണ്ട്. വ്യത്യസ്ത ആളുകൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ പാട്ട് ഇപ്പോഴും ഇഷ്ടമാണ് അല്ലേ? വല്ലാത്തൊരു പാട്ടാണ്. ഇൻസ്റ്റയിലൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഈ ഒരു കല്യാണി ട്രാക്ക്. ഓക്കെ, അപ്പോൾ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ഒരു ഹിന്ദി ട്രാക്കാണ്. ചോദിച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. ഏക് പ്യാർ കാ നഗ്മാ ഹേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം വരുന്നുണ്ട്. ലതാ മങ്കേഷ്കറുടെ പാട്ടാണ്. ആ ഒരു ഗാനത്തോടൊപ്പം വരുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിൽ, പാട്ടിന് ഒഴിവുണ്ടെങ്കിൽ ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ജയരാജേട്ടനും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷെയ്ഫുദ്ദീൻ ചേട്ടന്റെ മോൻ ആരിഫിനും വേണ്ടി മായാവി എന്ന മൂവിയിലെ സ്നേഹം തേനല്ല എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശിബചേച്ചി. തീർച്ചയായിട്ടും പാട്ടിന് ഒഴിവുണ്ട്. ശിബചേച്ചി രാമനോഹരമായ പാട്ട് കൂടെ വരുന്നു. എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: എം ജി ശ്രീകുമാറും ജി വേണുഗോപാലും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മാളവികയാണ്. ബിടെക് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ അൽഹംദുലില്ല എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ് കേട്ടോ. ആ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സഫ്നയാണ്. ഓക്കെ, അപ്പോൾ സഫ്നയും മാളവികയും ആവശ്യപ്പെട്ടിട്ടുള്ള ആ രണ്ട് മനോഹരമായ ഗാനങ്ങളാണ് ഇനി ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങളുടെ കാതോരം.

0: ഇൻസ്റ്റപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സൂഫിയും സുജാതയും എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. വേറെക്കുറെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിപ്പിക്കാനുള്ള നേരമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 2 പാട്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരതിയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം ക്യൂ എൻ എന്ന ചിത്രത്തിൽ മനോഹരമായ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് വരുന്നുണ്ട്. ദെൻ അവസാനത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രഭു ചേട്ടനാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു വിന്റേജ് വിജയ് അഭിനയിച്ചിട്ടുള്ള, വിന്റേജ് വിജയുടെ ഒരു പാട്ടാണ്. എന്നെ സൈ പാടി വരുമെന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട്, പി ഉണ്ണികൃഷ്ണൻ പാടിയ പാട്ടാണ്. തുള്ളാത മനവും തുള്ളും എന്ന ചിത്രത്തിലെ ഒരു സൂപ്പർ സോങ്, എനിക്കും വളരെ ഇഷ്ടമുള്ള 2 പാട്ടുകളാണ് വരാൻ പോകുന്നത്. ഈ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: എല്ലാവർക്കും നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലത്തെ അനശ്വര ഈണങ്ങളാൽ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ശ്യാം. സാമുവൽ ജോസഫ് എന്ന പേരിൽ ജനിച്ച് സംഗീത ലോകത്ത് ശ്യാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു വയലിനിസ്റ്റായിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീത യാത്ര ആരംഭിച്ചത്. പിന്നീട് MS വിശ്വനാഥൻ, സലീൽ ചൌധരി അങ്ങനെ ഒരുപാട് ഇതിഹാസ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചതിനു ശേഷം പിന്നീട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. മെലഡി ആയിക്കോട്ടെ, പാശ്ചാത്യ സംഗീതമായിക്കോട്ടെ, ഇതെല്ലാം സമന്വയിപ്പിച്ച് വളരെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ തലമുറകളെ തന്റെ ആസ്വാദനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഈണങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ശ്യാം കമ്പോസ് ചെയ്ത്, യേശുദാസ് പാടി, ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, അഭിനിവേശം എന്ന സിനിമയിലെ സന്ധ്യത നമ്പലത്തിൽ എന്ന മനോഹരമായ ഗാനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ, ശരത് തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമയിൽ ആര് പാടണം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുദാസ്. പക്ഷേ യേശുദാസ് ആണ് പാടാൻ നമ്മൾ തീരുമാനിച്ചതെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് പാട്ടുപാടാനായിട്ട് വരാൻ സാധിച്ചില്ല. പകരം ആരെ പാടിപ്പിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം പി ജയചന്ദ്രൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്റെ സ്വന്തം ട്യൂണൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ടുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടെ, കോറസിന്റെ സഹായത്തോടെ ഒരു പുതിയ മ്യൂസിക്കൽ അനുഭവം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു മാന്യശ്രീ വിശ്വാമിത്രനിലേത്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് പി ജയചന്ദ്രനും എസ് ടി ശശിധരനും ജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ശ്യാം എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ആദ്യം ട്യൂൺ ചെയ്ത് പിന്നീട് വരികൾ എഴുതുന്ന ഒരു രീതിയാണ് ശ്യാം എന്ന സംഗീത സംവിധായകൻ തുടർന്നു വന്നിരുന്നത്. സിറ്റുവേഷൻ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്നു. എന്നാൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത്, അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ലിറിക്സ് ആണ് അവിടെ ആവശ്യമുള്ളത്, ആ ലിറിസിസ്റ്റിന്റെ സ്റ്റൈലിനനുസരിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ ഒരു പാട്ട് കൊടുക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിനോട് എപ്പോഴും പറയുമായിരുന്നു, വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന്. പക്ഷെ മിക്ക പാട്ടുകളും ട്യൂൺ ചെയ്തതിന് ശേഷം വരികൾ എഴുതിയവയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ട്യൂൺ ഇടാൻ പേടിച്ച് ചെയ്തൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നതുകൊണ്ട് തന്നെ പാട്ട് എഴുതാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ പാട്ട് എഴുതിക്കോളൂ എന്ന് ധൈര്യം കൊടുക്കുകയും ദേവദാരു പൂത്തു എന്ന ഗാനം മലയാള സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് എങ്ങനെ നീ മറക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ട്. ഓൺലി ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഇന്നും നമ്മൾ കേൾക്കുന്നൊരു ഗാനം. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പേഴ്സിനോട് എന്നും മലയാളികൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളുടെ സ്കൂൾ കോളേജ് പരിപാടികളിലായിക്കോട്ടെ, നമ്മുടെ ഒരു ആഘോഷ

പരിപാടികളിലായിക്കോട്ടെ, ഇതിലൊക്കെ ഫാസ്റ്റ് നമ്പേഴ്സ്, ഫാസ്റ്റ് മലയാളം സോങ്ങുകൾ അല്ലെങ്കിൽ കൂടുതൽ ഋത്തമുള്ള പാട്ടുകൾ കേൾക്കാൻ എന്നും ഇഷ്ടപ്പെട്ടവരാണ് മലയാളികൾ. അദ്ദേഹവും അതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. മെലഡിയും ഋതവും രണ്ടും വേണം. അദ്ദേഹം മാതാപിത എന്ന് പറയുന്നത് പോലെ തന്നെ മെലഡിയും ഋതവും ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മാത്രമേ മ്യൂസിക് നിലനിൽക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മധുര കിനാവൻ പോലുള്ള മനോഹരമായ അടിച്ചുപൊളി ഗാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ രണ്ടു കൈ നീട്ടി ഈ പാട്ടിനെയും പ്രേക്ഷകർ സ്വീകരിച്ചു. ശോഭന ആൻഡ് റഹ്മാൻ, നായിക നായകന്റെ വളരെ വ്യത്യസ്തമായ ഡാൻസ് സ്റ്റെപ്പുകളും നമ്മൾ ഈ സിനിമയിൽ വളരെയധികം ആസ്വദിച്ചു. ആൻഡ് ആ സിനിമയ്ക്കനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് ആ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഗാനം, അതിപ്പോഴും മലയാളികളേറെ ആവശ്യപ്പെടുന്ന ഒരു ഗാനമായി തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ആ പാട്ടിന്റെ ഒരു വിജയം. ബിച്ചു തിരുമല വരികളെഴുതി കാണാൻ മറയത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടിയ പാട്ട് ഒരു മധുര കിനാവിൻ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആർക്കും ഈ BGM മനസ്സിൽ നിന്ന് പോവുകയില്ല അല്ലെ. അത്രമാത്രം നമ്മളിലേക്ക് ഹിറ്റ് ചെയ്ത ഒരു BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണം പറയാൻ. ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത തീം മ്യൂസിക് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് സംഗീത സംവിധായകൻ ശ്യാമിനോട് ചോദിക്കുമ്പോൾ അത് ദൈവമായിട്ട് തന്നു എന്ന് പറയാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. പടം നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്നു, അവിടെ തന്നെ വെച്ച് ആ പാട്ടുകൾക്ക് നോട്ട്സ് എഴുതി അതിന്റെ കൃത്യമായ ട്യൂൺ കൊടുത്ത് അവിടെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. വലിയ ഹാർഡ് വർക്ക് ആണത്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും അതൊരു വലിയ ഹാർഡ് വർക്ക് ആണ്. മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ടയർഡ് ആക്കുന്ന ഒരു വർക്ക്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ചെറിയ ഡ്യൂറേഷനിൽ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഒരു ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന തോട്ടിൽ നിന്നാണ് ഈ നമ്മൾ കേൾക്കുന്ന CBI ഡയറി കുറിപ്പിലെ ആ പാട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരു ഇമ്പാക്ട് അറിയണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതിയായിരിക്കും. പക്ഷേ CBI ഡയറി കുറിപ്പിലെ പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, പകരം നമ്മൾ മറ്റൊരു ഗാനമാണ് പ്ലേ ചെയ്യുന്നത്. നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. KS ചിത്ര പാടിയ പൂമാനമേ എന്ന ഗാനം. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമിന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാം എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ്എമ്മിൽ ആർ ജി ഹീര. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പാട്ടുകളായിരിക്കും വമ്പൻ ഹിറ്റുകളായി മാറുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനമായിരുന്നു കാത്തിരിപ്പു. എന്നാൽ ആ പാട്ട് ഒരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേവററ്റ് പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഈ പാട്ടുണ്ട്. സീമ എന്ന നായിക, ഒരു കുട്ടി, ഇവരെ രണ്ടുപേരുമാണ് നമ്മൾ ഈ പാട്ടിൽ സ്ക്രീനിൽ കാണുന്നത്. അവരുടെ ആ ഒരു ബോണ്ടിനെ ഏറ്റവും മനോഹരമായി, വളരെ നിഷ്കളങ്കമായി, വളരെ സിമ്പിളായി നമ്മളിലേക്ക് എത്തിച്ച ഒരു മനോഹര ഗാനം. വളരെ ലളിതമായൊരു ഗാനം, അത് വളരെ ലളിതമായി തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആരൂഢം എന്ന സിനിമയിൽ എസ് ജാനകി പാടി കാവാലം വരികൾ എഴുതിയ ഈ മനോഹര ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

സത്യനന്ദിക്കാട് സിനിമകളിലും നമ്മൾ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് മനോഹര ഗാനങ്ങൾ കേട്ടു. വൈശാഖ സന്ധ്യ എന്ന ഗാനം ഞാൻ പറയേണ്ട കാര്യം തന്നില്ല. അത് അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും നെഞ്ചോട് ചേർക്കുകയും ഇന്നും ആ ഗാനവും അതിന്റെ ട്യൂണും റീൽസിലും ഒക്കെ കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പലപ്പോഴും ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു പാട്ടാണ്, നാടോടിക്കാറ്റിലെ കരകാണാ കടലല മേലെ എന്ന ഗാനം. എനിക്ക് തോന്നുന്നു വൈശാഖ സന്ധ്യ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണിത്. ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ ഒരു കടല്, ഒരുപാട് പേരുടെ യാത്ര, സ്വപ്നങ്ങൾ ഇതെല്ലാം കോർത്തിണക്കി മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഗാനം എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, യേശുദാസും സിയു ആന്റോയും ചേർന്നിട്ടാണ് ഈ മനോഹര ഗാനം പാടിയിട്ടുള്ളത്. ശ്യാം കമ്പോസ് ചെയ്ത് നാടോടിക്കാറ്റ് സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേരളത്തിലെ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു സിനിമ അങ്ങാടി. ഈ സിനിമയിലെ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ശ്യാം എന്ന സംഗീത സംവിധായകൻ ഇടിച്ചു കയറിയത് ഇതിലെ പാട്ടുകളിലൂടെയായിരുന്നു. പാവാട വേണം, മേലാട വേണം, എനിക്ക് തോന്നുന്നു മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ പറയുന്ന പല പാട്ടുകളിൽ ഒന്നാണ് ഇത്. ആൻഡ് ഈ സിനിമ വൺ ഹിറ്റായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്റേഴ്സിലൊക്കെ ഒരു ഗ്യാപ്പ് ഫില്ലറായി പലപ്പോഴും ഈ സിനിമ റിലീസ് ചെയ്തതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു സിനിമ, അത്രയും തന്നെ ആൾക്കാർ സ്വീകരിച്ച പാട്ടുകൾ, ആൻഡ് ഓഫ് കോഴ്സ് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ അനശ്വരമായ ഒരു കോൺട്രിബ്യൂഷൻ. ആൻഡ് ഈ പാട്ട് തന്നെയാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി, യേശുദാസ് പാടി, ശ്യാം കമ്പോസ് ചെയ്ത അങ്ങാടി എന്ന സിനിമയിലെ പാവാട വേണം എന്ന ഗാനം. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ തീരുകയാണ്. പക്ഷേ മറ്റൊരു ദിവസം പാട്ട് കഥകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ തിരിച്ചു വരും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ്
3: 1962.
4: ഹലോ, ഹായ്, നമസ്കാരം. 2023 സത്യജിത് റേയുടെ പേരിലുള്ള നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം ഡയറക്ടർ നേടിയിട്ടുള്ള ആൾ, അതേപോലെ വ്യത്യസ്തമായ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പ്രസാധകൻ, ഒരു ജേർണലിസ്റ്റ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ മിഥുൻ മനോഹർ. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
5: പുതിയ കുറച്ച് പ്രൊജക്ടുകളുടെ തിരക്കുകളാണ്.
4: ഈ പ്രസാധകർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിഷർ എന്ന് പറയുമ്പോൾ, കുറേ ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. എന്നാൽ ആദ്യം വരുന്ന ഒരു കാര്യം, നമുക്ക് പുസ്തകങ്ങളെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ വായിക്കുന്നുണ്ട്. പബ്ലിഷിംഗ്, ചില പബ്ലിഷിംഗ് ഹൗസസിനെ കുറിച്ച് അറിയാം. എങ്ങനെയാണ് ഒരു ബുക്ക്, അത് പുസ്തകമായിട്ട് ഒരു പബ്ലിഷറുടെ കയ്യിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നത്? ആ ഒരു പ്രോസസ് ഒന്ന്
5: പറഞ്ഞുതരും. കേരളത്തിലെ ആദ്യത്തെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് NBS ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പൊതുവിൽ അറിയുന്നൊരു കാര്യമാണ്. NBSന് ശേഷം വന്നവരാണ് പ്രഭാത് ബുക്ക് ഹൗസ്, അതേപോലെ പൂർണ പബ്ലിക്കേഷൻസ്. അതൊക്കെ കഴിഞ്ഞൊരു 3-4 ഇയേഴ്സിന് ശേഷം, എനിക്ക് തോന്നുന്നു 1960s മറ്റോ ആണ് DC ബുക്സ് വരുന്നത്. പിന്നീടാണ് DC വരുന്നത്. ഏകദേശം 70s വരെ മലയാള സാഹിത്യത്തിൽ, അല്ലെങ്കിൽ പുസ്തക രംഗത്ത്, 3-4 പബ്ലിഷേഴ്സേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ DCയുടെ കടന്നു വരവോടുകൂടി അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ധാരാളം പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ പബ്ലിഷേഴ്സാണ് വളരെ അധികം ഉള്ളതെന്ന് തോന്നുന്നു, എഴുത്തുകാരെക്കാളും അത്രയധികം പബ്ലിഷേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്.
4: ഓക്കെ, അപ്പോൾ എങ്ങനെയാ സാർ, ഇപ്പോൾ ഒരാളൊരു ബുക്ക് എഴുതുന്നു, അത് പുസ്തകമായിട്ടല്ലായിരിക്കും, ഇപ്പോൾ ഡിജിറ്റലി എഴുതി വെക്കുന്ന കാര്യമായിരിക്കും, പേപ്പറിൽ ഇപ്പോഴും എഴുതുന്ന ആളുകളുണ്ട്, ഇതൊക്കെ ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് എഡിറ്റിങ്ങിനൊക്കെ ശേഷം നല്ല കവർ പേജ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്ത് ഒരു പുസ്തകമാക്കി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന് പിന്നിൽ നടക്കുന്ന പ്രോസസ് ഒന്നും നമുക്കറിയില്ല.
5: എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു പുതിയ റൈറ്റർ കടന്നു വരികയാണെങ്കിൽ, ആ റൈറ്ററോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ബുക്ക് ഏത് ജോണറിൽ പെട്ടതുള്ളതാണ്? അപ്പോൾ പലതരത്തിലുള്ള ജോണറുകളുണ്ട്, കഥ, കവിത, നോവലുകൾ, യാത്രാവിവരണം, അങ്ങനെ തുടങ്ങിയ ലേഖനങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ ആ ജോണർ എന്താണെന്ന് പറഞ്ഞാൽ, ആ ജോണർ ഇന്നത്തെ മാർക്കറ്റിന് ഏത് തരത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞത്. അത് പബ്ലിഷർ ഏറ്റെടുക്കുന്ന ഫസ്റ്റ് ടാസ്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം അതാണ്. അപ്പോൾ മാർക്കറ്റിൽ നന്നായി ചെലവഴിക്കപ്പെടുന്ന ജോണർ ആണെങ്കിൽ നോ പ്രോബ്ലം, അല്ലെങ്കിൽ അത് ടാസ്ക് തന്നെയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ ആ മാറ്റർ എഴുത്തുകാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അത് നമ്മുടെ രാജ്യത്തിനോ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ, പൊളിറ്റിക്കലിയോ അല്ലാതെയോ എന്തെങ്കിലും നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കൃതിയാണോ അല്ലയോ എന്നുള്ളതാണ് ഞാനെന്നല്ല ഏത് പബ്ലിഷറും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു No. 1 point. കാരണം ഒരു വാക്കുകൊണ്ടോ ഒരു വരി കൊണ്ടോ പോലും രാജ്യത്തെയോ സംസ്ഥാനത്തെയോ വ്യക്തികളെയോ നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടുള്ള ഒരു സംഭവം പോലും ഉണ്ടാവാൻ പാടില്ല. അത് ഓരോ പബ്ലിക്കേഷൻസും അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, അത് എല്ലാവർക്കും ബാധകമാണ് പൊതുവായിട്ട്. അല്ലാതെ വരുമ്പോഴാണ് കേസും വിവാദങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ എഴുതിയ എഴുത്തുകാരൻ്റെ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആളാണെന്നുണ്ടെങ്കിൽ പബ്ലിഷർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഒരു ന്യൂ കമർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ശക്തമായ ഒരു എഡിറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഈ എഡിറ്റിംഗ് നമ്മൾ കൃത്യമായി ചെയ്ത് ട്ട് വേണം. ഇതിന് അനുയോജ്യമായ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കവറ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. കവർ ഡിസൈൻ ചെയ്യുന്നത് തന്നെ, ഈ കവർ എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ ജീവനാഡിയാണ്. കവറിൻ്റെ ഭംഗിയാണ് ഓരോ വായനക്കാരനെ ബുക്ക് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനകത്തുള്ള കണ്ടന്റ് എന്തോ ആവട്ടെ, ഇനി വെള്ളപ്പേപ്പർ വെച്ചിട്ട് ബൈൻഡ് ചെയ്തതാണെങ്കിലും ആ വായനക്കാരനത് എടുക്കാൻ തോന്നണം. അത് കവർ എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ജീവനാഡിയാണ്. അത് കവറ് ഫെയിലായി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ചില പുസ്തകങ്ങൾ പരാജയപ്പെട്ടു പോകും. മിസ്റ്റർ ബെന്യാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആടുജീവിതത്തിൻ്റെ ആദ്യത്തെ കവറൊന്നും അത്ര ഒരു വിജയകരമായിരുന്നില്ല എന്നുള്ളത്. അതെ. അപ്പം അത് അതിന് കാരണമുണ്ടായത് കവർ ഡിസൈൻ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ആ മേഖലയിൽ നിന്ന് ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്, നല്ല ഡിസൈനുകൾ വരുന്നുണ്ട്, അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മനോഹരമായ കവറുകൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുമുണ്ട്.
4: ഓക്കെ, ഇപ്പോൾ സാർ കവർ ഡിസൈനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ളത്. കണ്ടന്റ് ആണ് കിങ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഈ കവർ തിരഞ്ഞ് അല്ലെങ്കിൽ കവർ നോക്കി പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണ് സാർ പറയുന്നത്?
5: യെസ്. അതായത് ഒരു പുസ്തകത്തിന്റെ ആദ്യഘട്ടം, അതായത് ഒരു പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ആ പുസ്തകം ആദ്യം വിൽപ്പന, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം, ഒരു പുസ്തകം റിലീസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്ററുകൾ, റീലുകൾ പലതും കണ്ടു പുസ്തകത്തിന്റെ. നമ്മളൊരു മാളിൽ പോകുന്നു, അവിടെ പോകുമ്പോൾ ആ പുസ്തകം അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് ഒന്നും അറിയില്ല. കുറെ റീലുകളും കുറെ പോസ്റ്ററുകളും മാത്രമേ ആ വായനക്കാരൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അയാളെ ആകർഷിപ്പിക്കുന്ന അതിന്റെ കവർ തന്നെയാണ്. പിന്നെ വായിച്ചിട്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അയാൾ ചിലപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എഴുതിയിടും. സോഷ്യൽ മീഡിയകളിൽ എഴുതാം, അല്ലാതെ എഴുതാം. അപ്പോൾ ആ കണ്ടന്റ് അറിയണമെങ്കിൽ, ഒരു കണ്ടന്റ് നല്ലതാണെന്ന് ഒരു സമൂഹം അറിയണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 കോപ്പിയിൽ കൂടുതലെങ്കിലും പുസ്തകം വിറ്റഴിക്കപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് വായനക്കാർ വായിച്ചിട്ട് മിനിമം ഒരു 500 പേരെങ്കിലും ഒരു നല്ലൊരു അഭിപ്രായം വന്നാൽ മാത്രമേ അതിൻ്റെ കണ്ടന്റ് ഗുഡ് ആണെന്ന് അറിയാൻ പറ്റൂ. അല്ലാതെ 1-ഓ 2-ഓ 3-ഓ പേര് മാത്രം അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരു പുസ്തകത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് മിനിമം ഒരു ഫസ്റ്റ് എഡിഷൻ, 1000 പേരെങ്കിലും ആ പുസ്തകം ആദ്യഘട്ടത്തിൽ വായിച്ച അഭിപ്രായം പറയണം.
4: ഓക്കെ, അതെനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം. ഈ പറഞ്ഞ പോലെ ജോണറിന്റെ കാര്യം
5: കണ്ടന്റ് മീൻസ് പറഞ്ഞത് ശരിയാണ്. കണ്ടന്റ് നല്ലതാണെങ്കിൽ 3-ാം പതിപ്പോ 4-ാം പതിപ്പോ 5-ാം പതിപ്പോ 100-ാം പതിപ്പൊക്കെ എത്താം കണ്ടന്റ് ഓക്കെ ആണെങ്കിൽ. കണ്ടന്റ് മോശമാണെങ്കിൽ 1-ാം പതിപ്പിൽ ഒടുങ്ങും, ചിലത് 2-ാം പതിപ്പ് വരെ പോകാം. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ രീതികളനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാവും.
4: ഓക്കെ, ഈ 1-ാം പതിപ്പ് അതേപോലെ പല പതിപ്പുകൾ പിന്നിട്ട പുസ്തകങ്ങള്, പല എഡിഷനുകളായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങള്, ഇതിന്റെയൊക്കെ ഒരു വ്യത്യാസം എന്താ? നമ്മളൊക്കെ ഒരുപാട് വായിക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ ഇത് അറിയില്ല. ഈ 1-ാം പതിപ്പ് എന്ന് പറയുമ്പോൾ എത്ര പുസ്തകങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്?
5: അത് ഒരു വല്ലാതെ കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ഞാൻ 14 വർഷമായിട്ട് പുസ്തക പ്രസാധകനാണ്. ഞാൻ ഈ പ്രസാധക രംഗത്ത് വന്നപ്പോൾ 1 പതിപ്പ് എന്നത് 1000 കോപ്പിയാണ്. എനിക്ക് മുൻപുള്ള പ്രസാധകർ, അതായത് 14 വർഷം ഞാൻ ഈ രംഗത്ത് എത്തിയിട്ടുള്ളൂ, 14 വർഷം മുമ്പും ഇവിടെ പ്രസാധകരുണ്ടായിരുന്നല്ലോ, അവരും മിനിമം 1000 കോപ്പിയാണ് അടിച്ചിട്ടുള്ളത്. കൂടാതെ പ്ലസ് ഒരു 100 കോപ്പി കൂടി പ്രിന്റ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഓദർക്ക് ഒരു 10 കോപ്പി, പിന്നെ 90 കോപ്പി അവാർഡുകൾക്ക് മറ്റ് പുരസ്കാരങ്ങൾക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഒരു, അങ്ങനെയാണ് 100 കോപ്പി അഡീഷണൽ പ്രിന്റ് ചെയ്യും. കൃത്യമായ വിൽപ്പനയ്ക്ക് മാത്രമായി 1000 കോപ്പി. ഇതായിരുന്നു 14 വർഷം മുമ്പ് ഞാൻ ഈ രംഗത്ത് വരുമ്പോഴുണ്ടായിരുന്ന രീതി. അതാണ് ഒരു പതിപ്പായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഓരോ പ്രസാധക കമ്പനിക്കും അവരുടെ ഇഷ്ടപ്രകാരം പുസ്തകത്തിൻ്റെ എണ്ണം തീരുമാനിച്ചത് പതിപ്പാക്കാം എന്നൊരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് മലയാളത്തിലെ പുസ്തക രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
4: അപ്പൊ ഒരു ഒന്നാം പതിപ്പ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1000 എന്നുള്ളത് ഇല്ല. ഇപ്പൊ
5: ഇല്ല. ഇപ്പോ ആർക്കും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിരവധി പരസ്യങ്ങളുണ്ട്. 5000 4999 രൂപ പഴയകാലത്ത് ഒരു ചെരുപ്പിന്റെ ഒക്കെ പരസ്യം പോലെയാണ്. പബ്ലിഷ് യുവർ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന കുറേ പരസ്യങ്ങൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ എഴുത്തുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ചിലർ പരസ്യമുണ്ട് ഞങ്ങളുടെ 3rd പതിപ്പായി, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ആദ്യ പതിപ്പ് വിറ്റഴിഞ്ഞു, അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ആദ്യ പതിപ്പ് വിറ്റഴിഞ്ഞു. ഇങ്ങനെ നിരവധി പരസ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ 14 വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ടും ഈ മേഖലയെ പറ്റി അപ്ഡേറ്റായി ഞാൻ പരിശോധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 50 കോപ്പിയോ 100 കോപ്പിയോ ആണ് ഇവർ ആകെ അടിക്കുന്നത്, ഒരു പതിപ്പായി അടിക്കുന്നത്. ഇതിന് റീച്ച് കിട്ടാൻ വേണ്ടി പരമാവധി പരസ്യങ്ങൾ കൊടുക്കുന്നു. അത് കഴിയുമ്പോഴേക്കും 2rd പതിപ്പ്, അതായത് പഴയ കാലത്തെ 1000 ക്വാണ്ടിറ്റിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ 10 പതിപ്പുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ പതിപ്പുകൾ ആ തരത്തിലാണ്. പിന്നെ പബ്ലിഷറുടെ ഒരു മൗലിക അവകാശമായി എഴുത്തുകാരുടെയും ഒക്കെ ഒരു റൈറ്റ്സായി മാറി ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് തീരുമാനിക്കേണ്ടത്. അത് ഓരോ പബ്ലിഷിംഗ് ഹൗസുകൾക്കും അവരുടേതായ രീതികളുണ്ടാവും. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ഇതിനർത്ഥം ആരും 50 100 കോപ്പി അടിക്കുന്നു എന്നല്ല, പക്ഷേ അതാണ് ഒരു എക്സാമ്പിൾ, ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ.
4: ഓക്കെ. ഇപ്പൊ പാട്ടിന്റെ റൈറ്റ്സ് ഇങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പൊ ഒരു പാട്ടിന്റെ റൈറ്റ് അത് കമ്പോസറിന്റെ ആണോ അതോ പാടിയ ആളുടെ ആണോ വരികൾ എഴുതിയ ആളുടെ ആണോ എന്നൊക്കെ നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിന്റെ റൈറ്റ് ശരിക്കും ആരുടെ കയ്യിലാണ്?
5: പുസ്തകത്തിന്റെ റൈറ്റ് അതും ഇതേപോലെ ഒരു മറ്റൊരു വിഷയമാണ്. അതായത് ഒരു പുസ്തകത്തിന്റെ റൈറ്റ് ശരിക്കും എഴുത്തുകാരന് തന്നെയാണ്, 100% എഴുത്തുകാരനാണ്. പക്ഷേ അത് എഴുതി വെച്ച കൃതിക്ക് മാത്രമാണ് 100% റൈറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നു, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, ബൈ ഹാൻഡ് ലെറ്ററിൽ ഞാൻ എഴുതി വെച്ച് ഫയലാക്കിയിരിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കൃതി. അതിന് കൃതി എന്നാണ് പറയുക, പുസ്തകം എന്ന് പറയാൻ പറ്റില്ല, കാര്യം അത് പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. ആ കൃതിക്ക് 100% ഞാൻ തന്നെയാണ്, അതിൻ്റെ റൈറ്റ്സ് എനിക്ക് മാത്രമാണ്. പക്ഷേ അത് ഏതെങ്കിലും മീഡിയയിലൂടെ അത് ഔട്ട് ചെയ്യുമ്പോൾ, മീൻസ് ആ പുസ്തകം സിനിമയാക്കുമ്പോൾ, നാടകമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം FM അങ്ങനെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് തരം എനി പ്രൊഡക്റ്റ് അതെന്തോ ആവട്ടെ, അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചെയ്യുന്ന കമ്പനിക്ക് 25% റൈറ്റ്സ് അവകാശം പോകും. പിന്നീട് അത് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ രണ്ടുപേരുടെയും അധികാര പരിധിയിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഉദാഹരണം പറയാം. ബാല്യകാല സഖി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ കൃതിയാണ്. DC Books ആണ് ഇറക്കിയിട്ടുള്ളത്. DC Books ഇറക്കുന്നതിന് മുമ്പ്, DC Books അവകാശം വരുന്നതിന് മുമ്പ്, വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിരുന്ന കാലത്താണ് ആദ്യം ഈ പുസ്തകം ഇറങ്ങുന്നത്. ഇറങ്ങിയ സമയത്ത് പ്രേം നസീറിനെ വെച്ചിട്ട് ഇത് ബാല്യകാല സഖി എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് ഇറങ്ങിയിരുന്നു. അതൊരുപാട് സവിശേഷതകളുള്ള സിനിമയാണ്. കേരളത്തിലെ ഏറ്റവും സീനിയറായ നാടകക്കാരനായ ഇബ്രാഹിം വെങ്ങരയൊക്കെ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണത്, പിന്നെ ഈ ബാല്യകാല സഖി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും സിനിമയാക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകനായ പ്രമോദ് പയ്യന്നൂർ, അദ്ദേഹം ഇറങ്ങി തിരിച്ചു. മമ്മൂട്ടിയായിരുന്നു ഡബിൾ റോളിൽ അഭിനയിച്ചു, സിനിമ നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം അതിൻ്റെ പേരിൽ വലിയൊരു എഫേർട്ട് സഹിക്കേണ്ടി വന്നു. കാരണം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ്റെ അനുമതി മേടിക്കേണ്ടി വന്നു, DC Books അനുമതി മേടിക്കേണ്ടി വന്നു, പിന്നെ മകളുടെ അനുമതി മേടിക്കേണ്ടി വന്നു. അങ്ങനെ ഒട്ടനവധി ആളുകളുടെ അനുമതിയോടുകൂടി തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ അത് പിന്നെ വലിയൊരു സൂപ്പർ സ്റ്റാർ പ്രൊജക്റ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഒരു അവകാശം ആ തരത്തിലായി മാറി. ഇപ്പോ
3: പുസ്തകങ്ങളെ കുറിച്ചും ഒരു പുസ്തകം വെളിച്ചത്തെത്താൻ, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രമുഖ പ്രസാധകനും സംവിധായകനുമായിട്ടുള്ള ശ്രീ മിഥുൻ മനോഹറാണ്. സാറിനൊപ്പമുള്ള ഗസ്റ്റ് റൂമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം.

0: അതിഥികളാകുന്നു.
1: അഹല്യ എഫ് എം 90.4 ഇത് ഗസ്റ്റ് റൂമിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. എന്റെ കൂടെ ഇന്നുള്ള അതിഥി പ്രമുഖ പുസ്തക പ്രസാധകനും സംവിധായകനുമായ ശ്രീ മിഥുൻ മനോഹർ. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം.
2: ഇപ്പോ സാർ, ഇപ്പോ ജോണറിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ഏതായിരിക്കും?
3: ഇപ്പോ 2-3 വർഷമായിട്ട് ആണെങ്കിൽ പ്രണയ നോവലുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഒരു 2-3 years ആയിട്ട് കേരളത്തിലെ എല്ലാ പബ്ലിഷേഴ്സിൻ്റെ അടുത്തുള്ള പ്രണയ നോവലുകളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. മറ്റുള്ള പുസ്തകങ്ങൾ വിൽക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല, പക്ഷെ കൂടുതൽ നമ്മുടെ യുവതലമുറ വായിക്കുന്നത് അങ്ങനത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രണയ പുസ്തകങ്ങളാണ്. അത് പ്രത്യേകിച്ച് പ്രണയ നോവലുകൾ. നോവൽ ജോണറിനോടാണ് എനിക്ക് തോന്നുന്നു യുവതലമുറയ്ക്ക് കൂടുതൽ താല്പര്യം. ഇപ്പൊ യുവതലമുറയിലെ വായനക്കാർക്ക് MT എത്ര പുസ്തകം എഴുതിയെന്ന് പോലും അറിയില്ല, അല്ലെങ്കിൽ വൈലോപ്പള്ളി ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ശങ്കരപ്പിള്ള ജി ശങ്കരക്കുറുപ്പ് ആരാണെന്ന് അറിയില്ല, അങ്ങനെയുള്ള പഴയ കാലത്തെ റൈറ്റേഴ്സ് ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് ഒരുപക്ഷെ അവർ പഴയ പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുറ്റമല്ല, അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. അവർ പുതിയ ജനറേഷനാണ്, അവർ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ കണ്ണിൽ ഇപ്പോൾ അവർ കാണുന്ന സീനിയർ റൈറ്ററൊക്കെ ഒരുപക്ഷെ ബെന്യാമനെ പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന സുഷമോത് ചന്ദ്രോത്ത്, അതേപോലെ സുഭാഷ് ചന്ദ്രൻ, അങ്ങനെയുള്ള പുതിയ റൈറ്റേഴ്സ്, ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ കയറി വന്ന എസ്റ്റാബ്ലിഷ് ആയ റൈറ്റേഴ്സിനെ മാത്രമേ അവർക്കറിയൂ. അതിനു മുമ്പ് ഇവിടെ വലിയൊരു എഴുത്തുകാരും വായനാലോകം ഉണ്ടായിരുന്നു എന്നൊന്നും ആ കുട്ടികൾക്കറിയില്ല. അതിപ്പോൾ മനസ്സിലാക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് സാഹിത്യം എന്നൊരു സംഭവമില്ല, ഒരു ഓപ്പൺ റൈറ്റിംഗ് ആണ് റീഡേഴ്സ് ഇഷ്ടപ്പെടുന്നത്, ഒരു തുറന്നെഴുത്ത്. അത് കഥയാവാം, കവിതയാവാം, പ്രണയ നോവലാവാം, എന്തോ ആവട്ടെ, യാത്രാവിവരണമാവാം, എന്തായാലും അത് ഒരു പച്ചക്കെഴുതുക, അത് ഓപ്പണായിട്ട് അത് വായിക്കാൻ കഴിയുക, അത് വായനക്കാരും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. കാരണം ഒരു എനിക്ക് തോന്നുന്നു 2-3-4 വർഷമായിട്ട് അത്തരം എഴുത്തുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. സോഷ്യൽ മീഡിയയിലുള്ള അത്തരം എഴുത്തുകൾ പുസ്തകമായി വരുമ്പോൾ വലിയ വിജയം ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു 4 വർഷം മുമ്പ് വരെ, കേരളത്തിൽ അംഗീകൃത പുസ്തക പ്രസാധകർ എന്ന് പറയുന്നത് 65 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് ഒരു 85-90 പേരുണ്ട്. 90 പേരുണ്ടെന്നാണ് എൻ്റെ അനുമാനം. പക്ഷേ കേരളത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമായിട്ട് പ്രസാധകരായി പ്രവർത്തിക്കുന്ന ഒരു 140 പേരുണ്ട്. അപ്പോൾ ഏകദേശം 50 ഫേക്കായവരുണ്ട്. അവരെ എഴുത്തുകാർ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് വ്യാജ പ്രസാധകരുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറൊന്നും എനിക്ക് വിഷയത്തിൽ പറയാനില്ല. അവരെ എഴുത്തുകാർ അവരെ തിരിച്ചറിയുക. അത് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം എന്നത് ഒന്ന് അവരുടെ പ്രവൃത്തി പരിചയമാണ്. ഒന്ന് പ്രവൃത്തി പരിചയം, അവർ മുൻപ് ചെയ്തിരിക്കുന്ന പുസ്തകങ്ങൾ, അതിൻ്റെ വിജയ സാധ്യത, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് യുവ എഴുത്തുകാർ അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം പുതിയ പ്രസാധകർക്ക് കൊടുക്കുക. അല്ലാതെ കുറേ പുരസ്കാരങ്ങൾ തരാം, അല്ലെങ്കിൽ വലിയ ഷോകൾ തരാം, അങ്ങനെ പല ഓഫറുകളുമായിട്ടാണ് ഇന്ന് പുതിയ പ്രസാധകർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പുതിയ പ്രസാധകരിൽ എല്ലാവരും വ്യാജരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വ്യാജരുണ്ട് കേരളത്തിൽ, വളരെ സജീവമാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്.
2: തിരിച്ചറിയണം
3: നമ്മൾ, അത് എഴുത്തുകാർ തിരിച്ചറിയുകയും നിവർത്തിയുള്ളൂ. ഒരു പ്രസാധകൻ കൂടിയായ എനിക്ക് അത് അതിൻ്റെ മറ്റു വിഷയങ്ങളിവിടെ പറയുന്നുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്.
2: മേഷ് പിഷാരടി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവാർഡ് കിട്ടുന്ന സിനിമകൾ നാട്ടുകാർ കാണുന്നില്ല, അതേസമയം നാട്ടുകാർ കാണുന്ന സിനിമകൾക്ക് അവാർഡില്ല. ഇപ്പൊ പാട്ടുപെട്ടി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഗൗരവമായിട്ടുള്ള സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകളില്ലേ, അതിപ്പോ ആരും കാണാത്തതുപോലെ, അതേപോലെ എന്റർടൈൻമെന്റ് ആണ് സിനിമ എന്ന് പറയുന്നവരുണ്ട്. സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇതിൽ?
3: അത് ഒരർത്ഥത്തിൽ ശരിയാണ് രമേഷ് പിഷാരടി പറഞ്ഞത്. കാരണം അവാർഡ് കിട്ടുന്ന സിനിമയാവുമ്പോൾ ഈ സിനിമ ഒരു ബുദ്ധിജീവി സിനിമയാണ് എന്നുള്ള ഒരു എന്താ പറയുക, നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, പലരും കാണാൻ വരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണത്. പക്ഷേ ആ ഒരു കാലഘട്ടം, അതായത് അത്തരം സിനിമകളുടെ ഒരു കാലഘട്ടമൊക്കെ ഏകദേശം അവസാനിച്ചു പോയി. അതൊക്കെ ചില പരീക്ഷണ സിനിമകളായിരുന്നു, 80s-90s ഒക്കെ അത്തരം ഒരു അതിന് ഇന്നത്തെ കാലത്ത് സിനിമാക്കാർ വിശേഷിപ്പിക്കുന്നത് അന്നത്തെ ബുദ്ധിജീവി സിനിമകളിൽ നിന്നാണ്. പക്ഷെ അത് ബുദ്ധിജീവി സിനിമകളല്ല, അത് തികച്ചും ഒരു പരീക്ഷണാത്മകമായ സിനിമകളായിരുന്നു. അപ്പോൾ ആ പിന്നീട് വന്ന നല്ല സിനിമകളും പ്രേക്ഷകർ ആ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത്. അതിനൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവാർഡ് കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പല സംവിധായകരും ഇപ്പോൾ സിനിമ ചെയ്യുന്നത്. ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്.
2: പിന്നെ മറ്റൊരു സിനിമ പരിത്രാണം എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. ഇപ്പം മനുഷ്യന്മാരെ തന്നെ അഭിനയിപ്പിക്കാൻ പാടാണ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു പ്രാവിനെയും നായയൊക്കെ വെച്ചിട്ട് സാറ് പരിത്രാണം എന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്?
3: അത് യൂട്യൂബിലുണ്ട്, വർക്കുണ്ട്. പക്ഷെ അതൊരു വലിയൊരു സക്സസ്ഫുൾ വർക്കാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് എൻ്റെ അടുത്തൊരു മധു ആദർശേരി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ, അദ്ദേഹത്തിൻ്റെയാണ് രചന, കഥ തിരക്കഥ സംഭാഷണം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു അംഗപരിമിതൻ, വികലാംഗനായിട്ടുള്ള വീൽ ചെയറിൽ ഇങ്ങനെ ഉള്ള അംഗപരിമിതന് സംഭവിച്ചൊരു അപകടം, ഒരു ഇൻസിഡൻറ്റ്, അത് സ്ക്രീൻ പ്ലേ ആക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന അവഗണന, അതിനെ നമുക്കൊന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, അപ്പോൾ നമുക്കതൊരു വിഷ്വലാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഓക്കെ. പക്ഷേ ആ വിഷ്വലാക്കിക്കൂടെയതിന് ശേഷമാണ് അദ്ദേഹം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തരുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് റിസ്ക്കാണ്, കാരണം ആ അംഗപരിമിതൻ്റെ കഥാപാത്രത്തിനോടൊപ്പം ബാലൻസ് ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഒരു ഡോഗും ഒരു പ്രാവും. അപ്പോൾ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ കഥയുമായി ഞാൻ വേറൊരുപാട് സംവിധായകരെ സമീപിച്ചിരുന്നു, എല്ലാവരും ഈ കഥാപാത്രത്തിനെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്, അതിന് കുറേ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു നിശ്ചയദാർഢ്യമാണ്, ഞങ്ങൾ ഡോഗ് ട്രെയിനേഴ്സിനെ പോയി കണ്ടു, ഈ പ്രാവിനെ ട്രെയിൻ ചെയ്യുന്നവരെ പോയി കണ്ടു, അങ്ങനെ ഒരുപാട് പേരെ കണ്ടു, പലരും സമ്മതിച്ചില്ല. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട്, നമ്മുടെ യുവതലമുറയുടെ ഒരു പ്രതിനിധി, അയാൾക്ക് ഒരു താല്പര്യം സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അയാളുടെ ഡോഗ് തീരെ മെരുങ്ങുന്നതല്ലായിരുന്നു, എന്നിട്ട് പോലും അതിനെ കൊണ്ടുവന്നു. ലൊക്കേഷനിൽ സത്യം പറയണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനൊന്നും ഫുഡ് പോലും കഴിച്ചിട്ടില്ല, കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇത് കിട്ടി, ഇവരുടെ മൂഡ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിൽ എന്നെ കുറേയൊക്കെ സഹായിച്ചത് എൻ്റെ എല്ലാ സിനിമകളുടെയും എൻ്റെ പുസ്തകങ്ങളുടെയും ഒക്കെ കവർ ഡിസൈനറും കലാസംവിധായകനുമായ ഉണ്ണി ഉഗ്രപുരാണ്. അദ്ദേഹമാണ് ഡോഗിൻ്റെ ഷോട്ട് എടുക്കാൻ ഡോഗിനെ അനുനയിപ്പിച്ചതും ആ ഷോട്ടിന് വേണ്ടി ഡോഗിനെ ഒരുക്കി തന്നതൊക്കെ കലാസംവിധായകനായ ഉണ്ണിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ക്യാമറാമാൻ അടക്കം പേടിച്ച നിമിഷങ്ങളുണ്ട്, കാരണം ഇത് ചിലപ്പോൾ എടുത്ത് ചാടും ലെൻസിലേക്ക്. അപ്പോൾ പല രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിന് ഒരു സിനിമയുടെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. അതൊക്കെ ഒരുപാട് ടാസ്കുകൾ അനുഭവിച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്ത്. പക്ഷെ ഷൂട്ട് ചെയ്തെങ്കിലും അത് വീൽ ചെയർ അസോസിയേഷൻ, ഓൾ കേരള വീൽ ചെയർ അസോസിയേഷൻ അവരുടെ ഹ്രസ്വചിത്രമായിട്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കുക ചെയ്തത്. പക്ഷെ യൂട്യൂബിലുണ്ട് വർക്ക്. അപ്പോൾ അത് വളരെ സന്തോഷം. എന്തായാലും അത് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വലിയൊരു ആശ്വാസം, കാരണം നമ്മൾ പ്രതീക്ഷ എനിക്ക് തോന്നുന്നു അതിൽ ഡോഗിനെയാണ് ഞങ്ങൾക്ക് നന്നായി അഭിനയിപ്പിക്കാൻ പറ്റിയത്. പ്രാവിനെ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് എടുത്തു, പക്ഷെ ഡോഗിനെ നന്നായി, ഡോഗാണ് അതിലെ ഒരു ഹീറോ.
2: അതെ അതെ. സാർ, നമ്മൾ ഇത്രയും നേരം കുറേ കാര്യങ്ങൾ പറഞ്ഞു, പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു, സിനിമകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഇനി ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന, വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്?
3: ഫ്യൂച്ചർ പ്രൊജക്ട് എന്റെ ഒരു തമിഴ്, തെലുങ്ക്, ഹിന്ദി മൂന്ന് ഭാഷകളിലെ എൻ്റെ ഒരു സിനിമ വരുന്നു. അത് സെൻസറിലാണ്, തമിഴാണ് ബേസിക് പ്ലോട്ട്, തമിഴാണ് പടം. സിദ്ധവേൽ, ദി ലയൺ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. തമിഴ്നാട്ടിലെ സാഹിത്യകാരന്മാർ തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ കഥയാണ് അത്. സാഹിത്യവും എഴുത്തുമായി ബന്ധമുള്ള ഒരു പുസ്തകമാണ്, അല്ല സോറി, സിനിമയാണ്. അപ്പോൾ അത്, അതിന് കൂടുതൽ വിശേഷങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല, സെൻസറിൽ ഇരിക്കുകയാണ്. അത് ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അപ്പോൾ ഒരു 2-3 months എടുക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വിജയ് സാറിനെ കാണണം, മുഖ്യമന്ത്രിയെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു, അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. അതാണ് എൻ്റെ ഒരു ബിഗ് റിലീസ് വരാനുള്ളത്. പിന്നെ ഈ വർഷം അവസാനം OTT-യിലേക്കൊരു സിനിമ വരുന്നു, വിഭ്രാന്തം എന്നാണ് അതിൻ്റെ പേര്. സൈക്കോളജിക്കൽ മൂവിയാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. സെക്കൻഡ് ഷെഡ്യൂൾഡ് സെപ്റ്റംബറിൽ മൂന്നാറിൽ തുടങ്ങും. തേർഡ് ഷെഡ്യൂൾഡ് പഴനി, പഴനിയിൽ വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. അതും ഒരു ഉള്ളടക്കത്തിന് ശേഷം മലയാളത്തിൽ മെൻ്റലി, അതായത് ഭ്രാന്ത് വിഷയമായി വരുന്ന സിനിമയാണ്. ഉള്ളടക്കത്തിന് ശേഷം മലയാളത്തിൽ കോമഡി പടങ്ങൾ വന്നിട്ടുണ്ട്, എന്നല്ലാതെ സീരിയസ് പടം വന്നിട്ടില്ല. അത് വളരെ സീരിയസ് ആയിട്ട് സൈക്കോളജിക്കലായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയാം. സിനിമ എന്നതിലുപരി അത് പഠിക്കുന്ന കുട്ടികൾക്ക്, സൈക്കോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. മനുഷ്യ മനസ്സിനെ പറ്റി പഠിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ആ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഹിന്ദി ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്. അത് ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലെ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ മക്കൾ അനുഭവിക്കുന്ന കുഞ്ഞുമക്കൾ, കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞാൽ കൈക്കുട്ടി മുതൽ സ്കൂളിലെ പഠനം വരെ നിഷേധിക്കപ്പെട്ട കുഞ്ഞുമക്കൾ, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ മക്കൾ അനുഭവിക്കുന്ന വേദന, അത് പ്രമേയമാക്കിക്കൊണ്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. അതും ഒരുപാട് എന്താ പറയുക, ഒരു രണ്ട് സിനിമ എടുക്കേണ്ട കഷ്ടപ്പാടുകളൊക്കെ നടത്തിയിട്ടൊക്കെയാണ്.
2: അതും
3: ഷോർട്ട് ഫിലിമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു രീതി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു യുവതലമുറ ഷോർട്ടായിട്ട് കാണാനാണ് എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് ഫിലിമുകൾക്ക് പ്രസക്തി ഉള്ളത്, ഷോർട്ടായിട്ട് കാണാനാണ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മലയാളത്തിൽ വരുന്ന പല സിനിമകളും ഫെയിലാവുന്നതിന് ഒരു കാരണം അത. കാരണം സിനിമ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന വളരെ വലിയ കാര്യങ്ങളാണ്. ഇപ്പം ഇപ്പം ഇറങ്ങുന്ന ബ്രഹ്മാണ്ട സിനിമകൾ പോലെയുള്ള അങ്ങനത്തെ വർക്കുകളാണ് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ചെറിയ കോമഡി പടം, ഒരു ഫാമിലി സബ്ജക്റ്റൊന്നും തിയേറ്ററിൽ കാണാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ ഒ ടി ടി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം. ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകർ മാറി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറേ മാറ്റം സിനിമയിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
2: ഓക്കെ, അപ്പം എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള വഴിയിൽ ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കട്ടെ, നല്ല പുസ്തകങ്ങൾ സംഭവിക്കട്ടെ, സന്തോഷങ്ങൾ സംഭവിക്കട്ടെ സർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതികവിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8-ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതികവിദ്യയെ നമ്മളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവ നമ്മളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഒരു റിപ്പോർട്ട്.
1: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7-ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവ്വീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവ്വീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11th ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ID കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: അഡിയോസ് അമിഗോ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
5: എല്ലാവർക്കും നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലത്തെ അനശ്വര ഈണങ്ങളാൽ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ശ്യാം. സാമുവൽ ജോസഫ് എന്ന പേരിൽ ജനിച്ച് സംഗീത ലോകത്ത് ശ്യാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു വയലിനിസ്റ്റായിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീത യാത്ര ആരംഭിച്ചത്. പിന്നീട് MS വിശ്വനാഥൻ, സലീൽ ചൌധരി അങ്ങനെ ഒരുപാട് ഇതിഹാസ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചതിനു ശേഷം പിന്നീട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. മെലഡി ആയിക്കോട്ടെ, പാശ്ചാത്യ സംഗീതമായിക്കോട്ടെ, ഇതെല്ലാം സമന്വയിപ്പിച്ച് വളരെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ തലമുറകളെ തന്റെ ആസ്വാദനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഈണങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ശ്യാം കമ്പോസ് ചെയ്ത്, യേശുദാസ് പാടി, ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, അഭിനിവേശം എന്ന സിനിമയിലെ സന്ധ്യതനമ്പലത്തിൽ എന്ന മനോഹരമായ ഗാനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ, ശരത് തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമയിൽ ആര് പാടണം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുദാസ്. പക്ഷേ യേശുദാസ് ആണ് പാടാൻ നമ്മൾ തീരുമാനിച്ചതെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് പാട്ടുപാടാനായിട്ട് വരാൻ സാധിച്ചില്ല. പകരം ആരെ പാടിപ്പിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം പി ജയചന്ദ്രൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്റെ സ്വന്തം ട്യൂണൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ടുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടെ, കോറസിന്റെ സഹായത്തോടെ ഒരു പുതിയ മ്യൂസിക്കൽ അനുഭവം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു മാന്യശ്രീ വിശ്വാമിത്രനിലേത്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത്, പി ജയചന്ദ്രനും എസ് ടി ശശിധരനും ജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ശ്യാം എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ആദ്യം ട്യൂൺ ചെയ്ത് പിന്നീട് വരികൾ എഴുതുന്ന ഒരു രീതിയാണ് ശ്യാം എന്ന സംഗീത സംവിധായകൻ തുടർന്നു വന്നിരുന്നത്. സിറ്റുവേഷൻ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്നു. എന്നാൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത്, അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ലിറിക്സ് ആണ് അവിടെ ആവശ്യമുള്ളത്, ആ ലിറിസിസ്റ്റിന്റെ സ്റ്റൈലിനനുസരിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ ഒരു പാട്ട് കൊടുക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിനോട് എപ്പോഴും പറയുമായിരുന്നു, വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന്. പക്ഷെ മിക്ക പാട്ടുകളും ട്യൂൺ ചെയ്തതിന് ശേഷം വരികൾ എഴുതിയവയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ട്യൂൺ ഇടാൻ പേടിച്ച് ചെയ്തൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നതുകൊണ്ട് തന്നെ പാട്ട് എഴുതാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ പാട്ട് എഴുതിക്കോളൂ എന്ന് ധൈര്യം കൊടുക്കുകയും ദേവദാരു പൂത്തു എന്ന ഗാനം മലയാള സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് എങ്ങനെ നീ മറക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ട്. ഓൺലി ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഐ വി ശശി എന്ന സംവിധായകനോടൊപ്പം 40-ലേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. എന്നാൽ ഐ വി ശശി സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ ഈ പാട്ട് വേണമെന്ന് വളരെ പർട്ടിക്കുലറായി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം കൈകടത്തലുകൾ നമ്മൾ പല പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായി കാണാറുണ്ട്. പക്ഷേ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് പാട്ടുകൾ ചെയ്യാൻ ശ്യാം എന്ന സംഗീത സംവിധായകൻ എന്നും ശ്രമിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് പോലെ തന്നെ വന്നൊരു പാട്ട് തന്നെയാണ് കേളിലൂലം എന്ന ഗാനം. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ട്യൂണിലുള്ള രണ്ട് പാട്ടുകളാണ് ഒരേ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പാട്ട് ജാനകിയമ്മ പാടുമ്പോൾ മറ്റൊരു പാട്ട് യേശുദാസ് സാറാണ് പാടുന്നത്. അങ്ങനെ പാരലലി രണ്ട് പാട്ടുകൾ ഒരേ പാട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പാട്ട് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഒരു എക്സ്പെരിമെന്റൽ സോങ്ങുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ബിച്ചു തിരുമല വരികൾ എഴുതി കെ ജെ യേശുദാസും ജാനകി അമ്മയും ചേർന്ന് പാടിയ പാട്ട് ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഇന്നും നമ്മൾ കേൾക്കുന്നൊരു ഗാനം. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പേഴ്സിനോട് എന്നും മലയാളികൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളുടെ സ്കൂൾ കോളേജ് പരിപാടികളിലായിക്കോട്ടെ, നമ്മുടെ ഒരു ആഘോഷ പരിപാടികളിലായിക്കോട്ടെ, ഇതിലൊക്കെ ഫാസ്റ്റ് നമ്പേഴ്സ്, ഫാസ്റ്റ് മലയാളം സോങ്ങുകൾ അല്ലെങ്കിൽ കൂടുതൽ നൃത്തമുള്ള പാട്ടുകൾ കേൾക്കാൻ എന്നും ഇഷ്ടപ്പെട്ടവരാണ് മലയാളികൾ. അദ്ദേഹവും അതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. മെലഡിയും ഋതവും രണ്ടും വേണം. അദ്ദേഹം മാതാപിത എന്ന് പറയുന്നത് പോലെ തന്നെ മെലഡിയും ഋതവും, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മാത്രമേ മ്യൂസിക് നിലനിൽക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മധുര കിനാവൻ പോലുള്ള മനോഹരമായ അടിച്ചുപൊളി ഗാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ രണ്ടു കൈ നീട്ടി ഈ പാട്ടിനെയും പ്രേക്ഷകർ സ്വീകരിച്ചു. ശോഭന ആൻഡ് റഹ്മാൻ നായിക നായകന്റെ വളരെ വ്യത്യസ്തമായ ഡാൻസ് സ്റ്റെപ്പുകളും നമ്മൾ ഈ സിനിമയിൽ വളരെയധികം ആസ്വദിച്ചു. ആൻഡ് ആ സിനിമയ്ക്കനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് ആ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഗാനം, അതിപ്പോഴും മലയാളികളേറെ ആവശ്യപ്പെടുന്ന ഒരു ഗാനമായി തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ആ പാട്ടിന്റെ ഒരു വിജയം. ബിച്ചു തിരുമല വരികളെഴുതി കാണാൻ മറയത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടിയ പാട്ട് ഒരു മധുര കിനാവിൻ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആർക്കും ഈ BGM മനസ്സിൽ നിന്ന് പോവുകയില്ല അല്ലെ. അത്രമാത്രം നമ്മളിലേക്ക് ഹിറ്റ് ചെയ്ത ഒരു BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണം പറയാൻ. ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത തീം മ്യൂസിക് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് സംഗീത സംവിധായകൻ ശ്യാമിനോട് ചോദിക്കുമ്പോൾ അത് ദൈവമായിട്ട് തന്നു എന്ന് പറയാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. പടം നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്നു, അവിടെ തന്നെ വെച്ച് ആ പാട്ടുകൾക്ക് നോട്ട്സ് എഴുതി അതിന്റെ കൃത്യമായ ട്യൂൺ കൊടുത്ത് അവിടെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. വലിയ ഹാർഡ് വർക്ക് ആണത്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും അതൊരു വലിയ ഹാർഡ് വർക്കാണ്. മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ടയർഡ് ആക്കുന്ന ഒരു വർക്ക്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ചെറിയ ഡ്യൂറേഷനിൽ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഒരു ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന തോട്ടിൽ നിന്നാണ് ഈ നമ്മൾ കേൾക്കുന്ന CBI ഡയറി കുറിപ്പിലെ ആ പാട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരു ഇമ്പാക്ട് അറിയണമെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതിയായിരിക്കും. പക്ഷേ CBI ഡയറി കുറിപ്പിലെ പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, പകരം നമ്മൾ മറ്റൊരു ഗാനമാണ് പ്ലേ ചെയ്യുന്നത്. നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. KS ചിത്ര പാടിയ പൂമാനമേ എന്ന ഗാനം. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമിന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാം എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ്എമ്മിൽ ആർജി ഹീര. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പാട്ടുകളായിരിക്കും വമ്പൻ ഹിറ്റുകളായി മാറുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനമായിരുന്നു കാത്തിരിപ്പു. എന്നാൽ ആ പാട്ട് ഒരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേവററ്റ് പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഈ പാട്ടുണ്ട്. സീമ എന്ന നായിക, ഒരു കുട്ടി, ഇവരെ രണ്ടുപേരുമാണ് നമ്മൾ ഈ പാട്ടിൽ സ്ക്രീനിൽ കാണുന്നത്. അവരുടെ ആ ഒരു ബോണ്ടിനെ ഏറ്റവും മനോഹരമായി, വളരെ നിഷ്കളങ്കമായി, വളരെ സിമ്പിളായി നമ്മളിലേക്ക് എത്തിച്ച ഒരു മനോഹര ഗാനം. വളരെ ലളിതമായൊരു ഗാനം, അത് വളരെ ലളിതമായി തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആരൂഢം എന്ന സിനിമയിൽ എസ് ജാനകി പാടി കാവാലം വരികൾ എഴുതിയ ഈ മനോഹര ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

സത്യനന്ദിക്കാട് സിനിമകളിലും നമ്മൾ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് മനോഹര ഗാനങ്ങൾ കേട്ടു. വൈശാഖ സന്ധ്യ എന്ന ഗാനം ഞാൻ പറയേണ്ട കാര്യം തന്നില്ല. അത് അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും നെഞ്ചോട് ചേർക്കുകയും ഇന്നും ആ ഗാനവും അതിന്റെ ട്യൂണും റീൽസിലും ഒക്കെ കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പലപ്പോഴും ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു പാട്ടാണ്, നാടോടിക്കാറ്റിലെ കരകാണാ കടലല മേലെ എന്ന ഗാനം. എനിക്കൊന്നു വൈശാഖ സന്ധ്യ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണിത്. ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ ഒരു കടല്, ഒരുപാട് പേരുടെ യാത്ര, സ്വപ്നങ്ങൾ ഇതെല്ലാം കോർത്തിണക്കി മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഗാനം എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, യേശുദാസും സി യു ആന്റോയും ചേർന്നിട്ടാണ് ഈ മനോഹര ഗാനം പാടിയിട്ടുള്ളത്. ശ്യാം കമ്പോസ് ചെയ്ത് നാടോടിക്കാറ്റ് സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേരളത്തിലെ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു സിനിമ അങ്ങാടി. ഈ സിനിമയിലെ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ശ്യാം എന്ന സംഗീത സംവിധായകൻ ഇടിച്ചു കയറിയത് ഇതിലെ പാട്ടുകളിലൂടെയായിരുന്നു. പാവാട വേണം, മേലാട വേണം, എനിക്ക് തോന്നുന്നു മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ പറയുന്ന പല പാട്ടുകളിൽ ഒന്നാണ് ഇത്. ആൻഡ് ഈ സിനിമ വൺ ഹിറ്റായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്റേഴ്സിലൊക്കെ ഒരു ഗ്യാപ് ഫില്ലറായി പലപ്പോഴും ഈ സിനിമ റിലീസ് ചെയ്തതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു സിനിമ, അത്രയും തന്നെ ആൾക്കാർ സ്വീകരിച്ച പാട്ടുകൾ, ആൻഡ് ഓഫ് കോഴ്സ് ശ്യാം എന്ന

0: വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 അഹല്യ ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.